ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:15. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 23, കൊല്ലവർഷം 1201, ഇടവം 30, 2026 ജൂൺ 13, ശനിയാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.
1: ലോകത്തിലെ മുഴുവൻ സമ്പത്തുകൊണ്ട് ശ്രമിച്ചാലും നഷ്ടപ്പെട്ട ഒരു നിമിഷത്തെ വീണ്ടെടുക്കുവാൻ കഴിയില്ല. ഇത് ഏറ്റവും മൂല്യവത്തായ ഒരു ഫ്രഞ്ച് പഴമൊഴിയാണ്. എന്താണ് ഈ പഴമൊഴിയുടെ അടിസ്ഥാനം? സമയത്തിൻ്റെ മൂല്യവും വിലയും മനസ്സിലാക്കി തരുന്ന ഈ പഴമൊഴിയുടെ പൊരുൾ നാം എത്ര പേർ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്? മഹാന്മാരിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ സമയത്തിൻ്റെ വിലയറിഞ്ഞ് പ്രവർത്തിച്ചവരും ജീവിച്ചവരുമാണ്. അവർ അവരുടെ മഹനീയ ജീവിതം അനശ്വരമാക്കിയവരാണ്. സമയത്തിൻ്റെ വിലയറിയാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ വമ്പിച്ച നഷ്ടങ്ങൾ സംഭവിക്കുന്നു. പരീക്ഷകൾക്ക് സമയം കഴിഞ്ഞ് എത്തുന്നവരും അഭിമുഖങ്ങൾക്ക് സമയം തെറ്റി ഹാജരാകുന്നവരും അനുഭവിക്കുന്നത് സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങളാണ്. സമയത്തിന് വില കൽപ്പിക്കാത്ത ഒരാൾ ഇത്തരം സന്ദർഭങ്ങളിൽ അനുഭവിക്കുന്നത് വിവരണാതീതമായ മാനസിക സമ്മർദ്ദങ്ങളാണ്. എന്തിനാണ് ഈ അഭിമുഖങ്ങൾക്കോ പരീക്ഷകൾക്കോ പങ്കെടുക്കുന്നതിന് അരമണിക്കൂർ നേരത്തെയെങ്കിലും എത്തിച്ചേരണം എന്ന് ചോദിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. ആ അരമണിക്കൂർ അയാൾ ലാഭിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭാവി ജീവിതമാണ് വിലയായി നൽകേണ്ടി വരുന്നത്. നിരവധിയായ നഷ്ടങ്ങൾ ആ വ്യക്തിക്ക് അഥവാ ഉദ്യോഗാർത്ഥിക്ക് വന്നു ചേരുന്നു. ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ 18 മണിക്കൂർ

ിലും ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ ആ വ്യക്തിയുടെ ഒരു ദിവസം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഒരു പ്രോഗ്രാമിൽ സമയനിഷ്ഠ ഇല്ലാതെ എത്തുന്ന വ്യക്തി മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലുള്ള എല്ലാവർക്കും സമയം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ സമ്പന്നനോ ദരിദ്രനോ ഇല്ല, പണ്ഡിതനോ പാമ്പരനോ ഇല്ല, കറുത്തവനും വെളുത്തവനും ഇല്ല. ഈ സമയം നാം വില നൽകി വാങ്ങുന്നതല്ല, മറിച്ച് അത് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്തെ വളരെ വിലപ്പെട്ടതായി കണക്കാക്കി അവയെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. സമയത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയില്ല, സമയത്തിനനുസരിച്ച് നമ്മളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ ഗുരു തൻ്റെ ശിഷ്യരോട് ഇങ്ങനെ ചോദിച്ചു, ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ശിഷ്യരിൽ ചിലർ രത്നങ്ങൾ ആണെന്നും മറ്റു ചിലർ സ്വർണമാണെന്നും ഉത്തരം നൽകി. ഇതൊന്നും ശരിയായ ഉത്തരമല്ലെന്ന് ഗുരു പറഞ്ഞു. സമയമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന് ഗുരു പറഞ്ഞു. സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നവൻ ആണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ഗുരു ശിഷ്യരെ അറിയിച്ചു.

0: രത്നങ്ങൾ ആണെന്നും മറ്റു ചിലർ സ്വർണമാണെന്നും ഉത്തരം നൽകി. ഇതൊന്നും ശരിയായ ഉത്തരമല്ലെന്ന് ഗുരു പറഞ്ഞു. സമയമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന് ഗുരു പറഞ്ഞു. സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നവൻ ആണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ഗുരു ശിഷ്യരെ അറിയിച്ചു. കടലിലെ തിരമാലകളും സമയവും ആർക്കുവേണ്ടിയും കാത്തു നിൽക്കാറില്ല. കുട്ടികൾ തീർച്ചയായും സമയത്തിൻ്റെ വിലയറിഞ്ഞ് പ്രവർത്തിക്കേണ്ടവരാണ്. നല്ല ഒരു ടൈം ടേബിൾ അവർക്കുണ്ടാവണം. ആ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കണം വിദ്യാർത്ഥികൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. മല ചുമക്കുന്ന മടിയൻ്റെ കഥ നാം കേട്ടിട്ടുണ്ടല്ലോ. മല ചുമക്കുന്ന മടിയൻ്റെ അവസ്ഥ വളരെ ദയനീയമാവുന്നതും അത്തരം മടിയന്മാർ ഉണ്ടാവുന്നതും സമയത്തിൻ്റെ അമൂല്യത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് നൈസർഗികമായി ലഭിച്ചിരിക്കുന്ന കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അതുവഴി നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനും സമയത്തെ നാം ശരിയായ രീതിയിൽ ഉപയോഗിച്ച് മതിയാവും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.

FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോടെത്തും. കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന KSRTC പ്രിയദർശിനി പദ്ധതി മറ്റന്നാൾ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ഓർഡിനറി സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കും. മഴക്കാലത്തെ വൈദ്യുതി സംബന്ധിച്ച ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേരാനല്ലൂർ സിഗ്നലിന് സമീപത്ത് മുണ്ടിയാത്ത് റോഡിലെ വാടക കെട്ടിടത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന 7 അതിഥി തൊഴിലാളികളെ ചേരാനല്ലൂർ പോലീസ് രക്ഷപ്പെടുത്തി. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും ഒരു ഗോൾ വീതം നേടി. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. അരയൻപത്തിയഞ്ചിന് പാരീസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരീസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ആൻഡ് ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം ആദ്യമായി. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ ആൻഡ് വെനീഷ ബാത്വേർ അപൂർവഗാനം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് ആൻഡ് നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട്.

വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര ഇളയനില 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്

8:30 കണ്ണങ്കണ്ടി സസ്നേഹം, 9:02 കേൾക്കാം ഓർമ്മകളുടെ സംഗീതം. പത്തുമണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, 10:35 പ്രിയഗീതം. പതിനൊന്ന് മണിക്ക് യുവ ചോയ്സ്, 12:00 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: കാവ്യാഞ്ജലി.
1: ഇന്ന് ആർ രാമചന്ദ്രൻ എഴുതിയ പ്രലോഭനം എന്ന കവിത. ആലാപനം വി ടി മുരളി.

0: ഓടി ചൊല്ലാൻ മടിച്ചു ദീനമിരുളിലെന്നാത്മാവൊളിച്ചിരിപ്പൂ.
1: നിങ്ങൾ കേട്ടത് ആർ രാമചന്ദ്രൻ എഴുതിയ പ്രലോഭനം എന്ന കവിത. ആലപിച്ചത് വി ടി മുരളി.
2: കാവ്യാഞ്ജലി.

103.6. പ്രഭാതവന്ദനം.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയ ഗാനം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം അംഗീകാരം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം ലക്ഷ്യപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി മഴക്കാലമേള
3: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാർ നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ അരീക്കോട് വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. മീനൂസ് ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്ററിൽ SSLC കേരള സിലബസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം. ഉദ്ഘാടനം റവന്യൂ മന്ത്രി AP അനിൽകുമാർ രാവിലെ 11 മണിക്ക്. കണ്ണാടിക്കൽ സി കുഞ്ഞിക്കുട്ടി സ്മാരക ഹാളിൽ ശിരൂരിൽ മരിച്ച അർജുന്റെ അമ്മ ഷീല കുറുവച്ചാലിന്റെ അർജുൻ എന്റെ മകൻ പുസ്തക പ്രകാശനം വൈകിട്ട് 4 മണിക്ക്. അളകാപുരി കെ അംബുജാക്ഷി അമ്മയുടെ കവിതാ സമാഹാരം അംബുജദളങ്ങൾ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം വേൻ, പാവങ്ങാട്, കോഴിക്കോട്.
0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8-2 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
7: ഇനി 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു.

0: സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിനു മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കൊറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുനാ സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ഓർഡിനറി സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിൻ്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.

0: കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈ ജിയിൽ ലാഭമഴ പെയ്യുന്നു.
2: ആപ്പിൾ ഐഫോൺ 17 കിലോ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൺ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
4: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
3: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
6: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
7: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
8: ഫെസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
9: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
8: ഫെസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
12: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ദേശീയ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 1695 പോയിന്റ് കൂടി 75,527, നിഫ്റ്റി 461 പോയിന്റ് കൂടി 23,622 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചു. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 1,08,960, വെള്ളി കിലോയ്ക്ക് 2,46,000 രൂപ.
3: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
12: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
13: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
14: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

സംഗീത സംവിധായകനും നടനും ഗായകനുമായ ജി വി പ്രകാശിന്റെ ജന്മദിനം. 2010 പുറത്തിറങ്ങിയ മദ്രാസ പട്ടിണം എന്ന ചിത്രത്തിനായി ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകിയ ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് ന മുത്തുകുമാറാണ്. രൂപ് കുമാർ റാത്തോഡ്, ഹരിണി, ആൻഡ്രിയ ജെറമിയ, ജി വി പ്രകാശ് കുമാർ എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്.

0: സമർപ്പിക്കുന്നത്.
1: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട് കോഴിക്കോട്. ഫോൺ 9961203365.
2: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
1: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം ബാൻ പാവങ്ങാട്.
2: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
1: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം ബാൻ പാവങ്ങാട്.
3: ആദ്യമായി
4: എന്ന ഈ പരമ്പരയിൽ ഇന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് മാധ്യമപ്രവർത്തകനായ കമാൽ വരദൂർ.
5: വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്നും അത് ആവേശമാണ്. ഞാൻ 2014 ബ്രസീൽ വേൾഡ് കപ്പ് മുതൽ വേൾഡ് കപ്പ് തത്സമയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 ബ്രസീലിൽ, 2018 റഷ്യൻ വേൾഡ് കപ്പ്, 2022 ഖത്തർ വേൾഡ് കപ്പ്, ഇപ്പോഴും അമേരിക്കയിലാണ്. വേൾഡ് കപ്പിൽ ആദ്യം, അതായത് ആദ്യ ഓർമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വലിയൊരു ചിത്രം എന്ന് പറയുന്നത് 2014 വേൾഡ് കപ്പാണ്, ബ്രസീൽ വേൾഡ് കപ്പാണ്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോഴൊക്കെ ബ്രസീൽ, പെലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കണ്ടിട്ടാണ് ശരിക്കും നമ്മൾ ഫുട്ബോളിനോടൊരു ഇഷ്ടം വരുന്നത്. സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പെലയെക്കുറിച്ച്, ഫുട്ബോൾ രാജാവ് എന്ന ഒരു പാഠത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീര സാഹസിക ഫുട്ബോൾ മത്സരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് ലൈവില്ല, ടെലിവിഷൻസൊക്കെ കുറവാണ്, എങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം കണ്ട് കൂടുതലായിട്ട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചാണ് അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരു രാജാവ് ബ്രസീൽ എന്ന രാജ്യം, അങ്ങനെയൊക്കെ കേട്ടിങ്ങനെ പരിചയിച്ചാണ് നമ്മൾ 2014 വേൾഡ് കപ്പിൽ ഞാൻ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വലിയ ഒരു ജേണിയാണ്, കാരണം ലാറ്റിൻ അമേരിക്കയാണ് ലോകത്തിന്റെ ഒരു എൻഡാണ്. അപ്പൊ നമ്മൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് പോകുന്നു എമിറേറ്റ്സ് എയർവേസിൽ. അവിടെ നിന്നും നമ്മൾ സാവോ പോളോ, ബ്രസീലിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ്, ലോകത്തിലെ തന്നെ വലിയ നഗരങ്ങളിൽ ഒന്നാണ് സാവോ പോളോ എന്ന് പറയുന്നത്. ആ നഗരത്തിലേക്കുള്ള യാത്രയാണ് 19 മണിക്കൂർ യാത്രയാണ്. അപ്പൊ 19 മണിക്കൂർ യാത്രയിൽ എൻ്റെ ദുബായിൽ ഫിഫയുടെ ലോജിസ്റ്റിക്സ് മാനേജർ ആയിരുന്ന CKP ഷാനവാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ദുബായിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ താങ്കൾ ഭാഗ്യവാനാവാം, ഈ ഫ്ലൈറ്റിൽ പെലെ ഉണ്ടാവും. പെലെ ഉണ്ട്, അതായത് അദ്ദേഹം അന്ന് ആ വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്, മുൻപ് ബ്രസീലിന്റെ മന്ത്രിയൊക്കെ ആയിരുന്നു, ബ്രാൻഡ് അംബാസഡറാണ് അദ്ദേഹം. അത് ഈ ഫ്ലൈറ്റിൽ ഉണ്ടാവും ചിലപ്പോഴെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ വലിയൊരു ആകാംക്ഷയായി, ഇപ്പം നമ്മളെ ഫ്ലൈറ്റിൽ ഉണ്ടാവും, വലിയ ബോയിങ് വിമാനമാണ്, ധാരാളം പേർ ഇരിക്കാവുന്ന വിമാനമാണ്. അങ്ങനെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും രാവിലെ കയറിയതാണ്. രാവിലെ കയറിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മളെ ഇക്കണോമി ക്ലാസ്സിലെ പിറകിലാണ്, അപ്പം എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ വില ഉണ്ടോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. കാരണം ഷാനവാസ് അങ്ങനെ പറഞ്ഞതുകൂടിയാണല്ലോ. അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. 19 മണിക്കൂറാണ് ദുബായ് ടു സാവോ പോളോ ഫ്ലൈറ്റ് ടൈം കാണിക്കുന്നത്. ഞാൻ ഏകദേശം വിമാനത്തിന്റെ മധ്യഭാഗത്താണ്. ആ മധ്യഭാഗത്തിരുന്ന് മുന്നോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ശക്തമായ സെക്യൂരിറ്റി പോലെ, സെക്യൂരിറ്റി എന്ന് പറയുന്നത് എയർ ഹോസ്റ്റസ്മാർ മാത്രമാണ്, അപ്പൊ അവരിങ്ങനെ അവിടെ ജാഗ്രത പുലർത്തുന്നുണ്ട്. അപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു, ഇതാരോ ഇതിലുണ്ടല്ലോ, ഷാനവാസ് പറഞ്ഞത് കൃത്യമാണോ, പെലയുണ്ടോ അതിൽ എന്നുള്ളത്. പക്ഷേ ഒന്ന് രണ്ട് തവണ മുന്നോട്ട് പോവാനായിട്ട്, അതായത് ഒന്ന് അദ്ദേഹത്തെ കാണുക എന്ന ലക്ഷ്യത്തിൽ, അദ്ദേഹം ഉണ്ടോ എന്നറിയാനുള്ള ഒരു താല്പര്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ, രണ്ട് തവണയും നമ്മുടെ സ്റ്റാഫ് എയർ ഹോസ്റ്റസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് എൻട്രി ഇല്ല എന്ന് പറഞ്ഞു, കാരണം ഇക്കണോമി ക്ലാസ് ആണ്, എൻട്രി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് അയച്ചു. അങ്ങനെ നമ്മൾ ഗത്യന്തരമില്ലാതെ പുറകോട്ട് വന്ന് നമ്മുടെ സീറ്റിലിരിക്കുന്നു. ധാരാളം പേരുള്ളത് കൊണ്ട് തന്നെ പലരും മയക്കത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു ചിത്രം, എനിക്കൊന്ന് മുന്നോട്ട് പോകണമല്ലോ, പെലെ ഇതിൽ ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ എന്നുള്ള ചിന്തകളായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിയില്ല, കുറച്ച് നേരം വായിച്ചൊക്കെ ഇരുന്നു. വീണ്ടും ഈ എയർ ഹോസ്റ്റസ് ഒക്കെ ഒന്ന് റെസ്റ്റിന് എടുത്ത് റെസ്റ്റിലേക്ക് പോയപ്പോൾ അവിടെ മുന്നിൽ ആളനൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി നോക്കുമ്പോൾ, അതായത് സൈഡിൽ, എക്സിക്യൂട്ടീവ് ക്ലാസിന്റെ സൈഡിൽ ഒരാൾ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, ചെറിയ ഒരു ഷാളെല്ലാം പുതച്ച് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഫേസ് മാത്രം, ഫേസ് മീൻസ് തല മാത്രമാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം ഉറങ്ങുകയായതുകൊണ്ട് ഞാൻ പുറകോട്ട് വന്നു, എൻ്റെ സീറ്റിലിരുന്നു. അങ്ങനെ പിന്നെ ഞാനും ഉറങ്ങിപ്പോയി, കുറച്ച് നേരം ഉറങ്ങിപ്പോയി. പിന്നീട് കുറേ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും പറഞ്ഞു, എനിക്കൊന്നുകൂടി. അപ്പം ഒന്നുകൂടി അവിടെ ആളനക്കൊന്നുമില്ല, പോയി നോക്കുമ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് പോയി ഏകദേശം 1 മണിക്കൂർ മുമ്പ്, അതായത് സാവോ പോളോയിൽ ലാൻഡ് ചെയ്യാനായിട്ട് അതിൽ തന്നെ അനൗൺസ്മെന്റ് വരും, നിങ്ങളുടെ പിന്നെ ലാൻഡിംഗ് പോയിന്റ് എത്തിയിരിക്കുന്നു, 1 അവർ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു അലേർട്ട്, ഒരു പ്രഖ്യാപനം, അനൗൺസ്മെന്റ് ഫ്ലൈറ്റിൽ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അപ്പൊ വലിയ സന്തോഷമായി. കാരണം സന്തോഷം എന്ന് പറയാനൊരു കാരണം, അതൊരു നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഗെയിമിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയ കാലം മുതൽ പരിചയപ്പെടുന്ന ഒരു പേരാണ് പെലെ എന്ന് പറയുന്നത്. ഫുട്ബോൾ രാജാവ്

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം.
5: തുറസിന്റെ തുറമുഖങ്ങൾ.

0: എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. മൂന്ന് വിന്നിംഗ് വേൾഡ് കപ്പ് ടീം, ബ്രസീലിന്റെ വിന്നിംഗ് വേൾഡ് കപ്പ് ടീമിലെ അംഗമാണ്. എത്രയോ സുന്ദരമായ ഗോളുകൾ സ്വന്തമാക്കിയ ഒരാളാണ്. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ ഫുട്ബോളിനെ കുറിച്ച് അറിഞ്ഞതും പഠിച്ചതും അതിലൊക്കെ നായകനായ ഒരാളാണ് ആ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നമുക്ക് സംസാരിക്കാൻ പറ്റും, അപ്പം അദ്ദേഹം പറഞ്ഞു സാവപ്പോളയിൽ എത്തിയിട്ട് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തിരിച്ചു വന്നു. ഞാൻ കരുതി സാവപ്പോള വിമാനത്താവളത്തിൽ അദ്ദേഹം VVIP പാസഞ്ചറാണ്, അദ്ദേഹം വളരെ പെട്ടെന്ന് പോകും. നമ്മളാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബ്രസീലിലേക്ക് വരുന്നത്, എമിഗ്രേഷൻ ഉണ്ട്, സമയമെടുക്കും എന്നൊക്കെ കരുതി. പക്ഷെ നമ്മളും അധിക സമയം എടുത്തില്ല. അപ്പം നമ്മൾ അത് ഇറങ്ങി VIP ലോഞ്ചിന് പുറത്തായിട്ട് അദ്ദേഹത്തെ കണ്ടു. അപ്പൊ അദ്ദേഹം കൂടുതൽ സംസാരിച്ചില്ല, പക്ഷെ കുറെ ആളുകളൊക്കെ സെക്യൂരിറ്റി, അപ്പൊ അദ്ദേഹത്തിന് ധാരാളം സെക്യൂരിറ്റി സംവിധാനം. അപ്പം പക്ഷെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഈ ആ വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞത് വലിയ സുന്ദരമായൊരു ഓർമ്മയാണ്. അതാണ് ശരിക്കും എനിക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ആ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ സാവോപോളോയാണ് സാന്റോസ് എന്ന ക്ലബുണ്ട്, സാന്റോസിലൂടെയാണ് പിന്നെ പെലെ എന്ന ഇതിഹാസം ശരിക്കും മുഖ്യധാരയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സാന്റോസ് ക്ലബ്ബ് കാണാനായിട്ട് പറ്റി. അവിടെ തന്നെ പെലെയുടെ ഒരു മ്യൂസിയമുണ്ട്, ആ മ്യൂസിയത്തിൽ പോവാൻ പറ്റി. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ എന്താ വിശദാംശങ്ങളുമുള്ള വളരെ വിശാലമായ മ്യൂസിയമാണ് സാവോപോളോ. ശരിക്കും പറഞ്ഞാൽ സാവോപോളോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നെയ്മറിനെ, പുതിയ കാലത്ത് നെയ്മറാണ്, ഇപ്പം ഈ വേൾഡ് കപ്പിലും നെയ്മർ കളിക്കുന്നുണ്ട്. നെയ്മറൊക്കെ അവിടെ സ്ട്രീറ്റ് ഫുട്ബോളിലൂടെ വളർന്നു വന്ന ഒരു താരമായിട്ടാണ് അറിയുന്നത്. അപ്പം നെയ്മറിൻ്റെയൊക്കെ മുൻഗാമിയായ ഒരു മനുഷ്യനാണ് പെലെ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിയത്തിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാലാണ് ശരിക്കും നമ്മളൊക്കെ അത്ഭുതപ്പെടുക എന്ന് പറയുന്നത്. എത്രമാത്രം പിറകിൽ നിന്നുകൊണ്ടാണ് ശരിക്കും പെലെയെക്കുറിച്ച് നമ്മൾ ഫുട്ബോൾ രാജാവ് എന്നതിൽ അപ്പുറത്തേക്ക് എന്തൊരു മോട്ടിവേറ്ററാണ് അദ്ദേഹം എന്നുള്ളതാണ്. കാരണം ഒരു ജനതയെ, ബ്രസീൽ എന്ന ജനതയെ മാത്രമല്ലെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമ്മുടെ നാട്ടിൽ പോലും ബ്രസീലിന് വലിയ ആരാധക വൃന്ദം വരാനൊരു കാരണം തന്നെ പെലെയാണ്. ചെറിയ അദ്ദേഹത്തിന്റെ വീടാണെങ്കിൽ അന്ന് ആദ്യകാലത്ത് കേട്ടോ, അപ്പോൾ ആ ഒരു പിന്നോക്കാവസ്ഥയിൽ നിന്നും അദ്ദേഹം പതുക്കെ വന്നിട്ടൊരു ലെജൻഡിലേക്കായിട്ട് അദ്ദേഹം. ആ കാലത്ത് ബ്രസീൽ എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ മുൻഗാമികൾ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വാവാ, ദീദി, ഗാരിഞ്ച, അങ്ങനെ വലിയ ഒരു ഒരു സഖ്യം അല്ലെങ്കിൽ ബെഞ്ച് ഓഫ് പ്ലെയേഴ്സിന്റെ നാടാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഗ്രൂപ്പിലേക്കാണ് അദ്ദേഹം വരുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ബ്രസീൽ, അർജന്റീന എന്നൊക്കെ പറയുമ്പോൾ എക്കാലത്ത് വലിയ ഇതിഹാസ താരങ്ങളുടെ ഒരു ഭൂമികയാണ്, ധാരാളം പ്ലെയേഴ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ പെലെയിലേക്ക് വരുമ്പോൾ ഇപ്പം ആ മ്യൂസിയം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ആ മ്യൂസിയത്തിൽ ഇങ്ങനെ ചിത്രസഹിതം. പിന്നെ അദ്ദേഹം ആദ്യകാലത്ത് ഉപയോഗിച്ച ബൂട്ട് അവിടെയുണ്ട്, ഫുട്ബോൾ അവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ജേഴ്സി അവിടെയുണ്ട്, റിങ് അവിടെയുണ്ട്, എല്ലാം അവിടെ ഡിസ്പ്ലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ കാണുമ്പോഴാണ്, ആ മ്യൂസിയം കൂടി കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് വലിയൊരു അത്ഭുതം തോന്നുക. എത്രമാത്രമാണ്, അപ്പം നമ്മൾ ഇന്നത്തെ ബ്രസീൽ എന്ന് പറയുമ്പോൾ ബ്രസീലിൽ നമ്മളൊരു ഒരു മാസക്കാലം ഉള്ളപ്പോൾ ഇവിടെ റിയോ ആണെങ്കിൽ, റിയോ ഡി ജനീറോ ആണെങ്കിൽ, അവിടുത്തെ മരക്കാന സ്റ്റേഡിയം ആണെങ്കിൽ, നമ്മളീ പറഞ്ഞ സാവോ പോളയിൽ കൊറിഞ്ചിൻ സ്റ്റേഡിയം ആണെങ്കിൽ, പിന്നെ കുറേ ബെലോ ഹൊറിസോണ്ട് കുറേ നഗരങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ലോകത്തെ മറ്റൊരു രാജ്യത്തും കാണാത്ത രീതിയിലുള്ള വലിയ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു റൂട്ട് എന്ന് പറയുന്നത് പെലെയാണ്. അപ്പം ആ പെലയെ നമുക്ക് പണ്ട് സ്കൂൾ കാലത്ത് പഠിച്ച ഒരു പെലയെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റുന്നു, അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ള കാര്യം. പക്ഷേ വലിയൊരു നിരാശ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൂടെ ഒരു പടം ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫ്ലാഷസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു സിഗ്നൽസ് ഉള്ളത് കൊണ്ട് നമുക്ക് മൊബൈൽ എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ, സെക്യൂരിറ്റി സിസ്റ്റവും ഭയങ്കര ഗൗരവത്തിലാണ് അവിടെ ഉള്ളത്, നമ്മളെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയല്ല. അത്തരത്തിൽ ആണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫുട്ബോൾ ഒരു റിപ്പോർട്ടിംഗ് ലൈഫിലേക്ക് വരുമ്പോഴും. ഒരു തവണ നമുക്ക് മെസ്സിയെ അഭിമുഖം നടത്താനായിട്ട് പോകും, വലിയ ഒരു ഒരു കാര്യമായിട്ട്. അതും ഈ 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ ഇതേ സാവോ പോളോയിലെ കോറിന്ത്യൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു സ്വിറ്റ്സർലാൻഡുമായിട്ടുള്ള അർജന്റീനയുടെ പ്രീ ക്വാർട്ടർ മാച്ചിന് ശേഷമുള്ള വാർത്താസമ്മേളനം, അതിനുശേഷം മിക്സഡ് സോണിൽ വെച്ചാണ് അത് അതിനൊക്കെ പറ്റിയത്. അതിനു മുമ്പ് ഇത് യാത്രയിലാണ് നമുക്ക് പെലെയുമായിട്ട് സംസാരിക്കാൻ പറ്റി. എന്തായാലും എൻ്റെ ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ റിപ്പോർട്ടിംഗ് ലൈഫിലെ ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ, ആദ്യാധ്യായങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ, അതിൽ പെലെയും മെസ്സിയും വരുന്നുണ്ട്.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ അനുഭവങ്ങൾ പങ്കുവച്ചത് മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ.
2: ആദ്യമായി

0: സമർപ്പിച്ചത്.
1: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ പാവങ്ങാട്, കോഴിക്കോട്.
2: കിച്ചണൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
3: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
2: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അറ്റുകൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
3: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
2: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
3: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
6: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
0: അപൂർവ ഗാനം.

ഗുവാരിക്കർ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച് 2008 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ചരിത്ര പശ്ചാത്തല പ്രണയ ചലച്ചിത്രമായ ജോധ അക്ബറിലെ ഖ്വാജ മേരെ ഖ്വാജ എന്ന ഗാനം. AR റഹ്മാന്റെ സംഗീതവും സ്വരവും ഒത്തുചേർന്ന ഈ ഗാനം അജ്മീറിലെ ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്ടി എന്ന മഹാനായ സൂഫി സന്യാസിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഖവ്വാലി ശൈലിയിലുള്ള ഗാനമാണ്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ ഏറ്റവും മികച്ച സൂഫി ഗാനങ്ങളിലൊന്നായി ഈ ഗാനത്തെ കണക്കാക്കുന്നു.

0: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു,
1: എന്തായിരുന്നു? 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
1: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
7: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
8: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയർ ആകും.
9: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: എല്ലാ നേരവും ഒരേ രീതിയിലല്ല അഭിവാദ്യങ്ങളും ആശംസകളും. ഏത് നേരമായാലും ഒരേപോലെ പ്രയോഗിക്കാവുന്നവ ഉണ്ട്, സമയത്തിനനുസരിച്ച് മാറുന്നവയും ഉണ്ട്. ഉദാഹരണത്തിന് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് തുടങ്ങിയവ. വി ഹാവ് എ വെറൈറ്റി ഓഫ് ഗ്രീറ്റിംഗ്സ് ആൻഡ് വിഷസ്. ദർ ആർ സം എക്സ്പ്രഷൻസ് ദാറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ഓഫ് ദ ഡേ, ബട്ട് സം വേരി വിത്ത് time, as in the case of good morning, good afternoon and good evening.
11: രാവിലെ മുതൽ ഉച്ച 12 മണി വരെ ഉള്ള സമയത്താണ് കണ്ടുമുട്ടുന്നത് എങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് അഭിവാദ്യം ചെയ്യാം. വി കെൻ സേ ഗുഡ് മോർണിംഗ് ഇഫ് ദ മീറ്റിംഗ് ഹാപ്പൻസ് ബിഫോർ 12 noon. പിരിയുമ്പോഴാകട്ടെ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗ്രേറ്റ് ഡേ, ഇതിൽ ഏതും ആശംസിക്കാം. പാർട്ടിംഗ് വിഷ് ക്യാൻ ബി ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ, ഓർ ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇന്ന് ഗുഡ് ആഫ്റ്റർനൂൺ ഉപയോഗിച്ച് അഭിവാദ്യം ചെയ്യുന്നത് എങ്ങനെ എന്ന് കേൾക്കാം. ടുഡേ ലെറ്റ് അസ് ഹിയർ ദ യൂസ് ഓഫ് ഗുഡ് ആഫ്റ്റർനൂൺ ആസ് എ ഗ്രീറ്റിംഗ്. ജി ഒ ഒ ഡി ഗുഡ്, AFTERNOON, afternoon, good afternoon. Vidya and Jaya meet in the afternoon. Vidyayum Jayayum ucchathirinju kandumuttunu.
12: Hi Jaya, good afternoon.
13: Pleasant afternoon Vidya, how do you do?
12: How do you do? How's your day going?
13: Great, thanks for asking. Chodichathine nanni.
12: Nice to hear that. You seem to be in a hurry. Thirakkilanennu thonunu?
13: Yes, you are right.
12: So, once again, wish you a nice afternoon.
13: Thank you and wish you the same. Bye.
12: Bye. See you later.
10: Ee sambhashanathile chila prayogangal shradichirunnu. How do you do ennu parayumbol marubadiyum how do you do ennu thanneyanu. Sukhamalle, kshemamalle ennanu artham. HOW, how, DO.

0: ഡു, വൈ ഒ യു യു ഡി ഒ ഡു, ഹൗ ഡു യു ഡു. ഹൗസ് യുവർ ഡേ എന്ന സെന്റൻസിൽ എച്ച് ഒ ഡബ്ല്യു ഹൗ, ഐ എസ് എസ്, ഹൗ ഇസ് ആണ് എച്ച് ഒ ഡബ്ല്യു എപ്പോസ്ട്രഫി എസ് എന്നെഴുതി ഹൗസ് യുവർ ഡേ എന്ന് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ യു ആർ റൈറ്റ് എന്ന സെന്റൻസിൽ വൈ ഒ യു യു എ ആർ ഇ ആർ എന്നത് വൈ ഒ യു എപ്പോസ്ട്രഫി ആർ ഇ യു എന്ന് ഉച്ചരിക്കാം. യു ആർ റൈറ്റ്, വൈ ഒ യു എപ്പോസ്ട്രഫി ആർ ഇ യു ആർ ഐ ജി എച്ച് ടി റൈറ്റ്, യു ആർ റൈറ്റ്.
1: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: Samarpichathu Vadagarayude kaazhcha ini clear aagum. Simon's Kannashupathri, Karimbanapalam, Vadagara, Chembra Road, Perambra, Wayanad Road, Kuttiyadi.
3: 55 ഇഞ്ച് വലിയ എൽ ഇ ഡി ടിവിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. ഇ എം ഐ 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ചീഫ് ഡയറ്റീഷ്യൻ ഫിദ ജാബിർ എൻ.
7: ആർത്തവം വിളർച്ച കൂടുതലായി കൗമാരക്കാരിൽ കാണപ്പെടാനുള്ള ഒരു കാരണമാണ്. കൂടുതലായും നമുക്ക് ഭക്ഷണ രീതിയിൽ ഒരു സമീകൃത ആഹാരത്തിന്റെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തുന്ന പച്ചക്കറികൾ, നട്സുകൾ, അതേപോലെ തന്നെ മറ്റ് മാംസ്യാഹാരങ്ങളായ മത്സ്യ മാംസങ്ങളെല്ലാം അയൺ ഒരുവിധം നമ്മുടെ ശരീരത്തിലെത്താൻ സഹായിക്കും. വെജിറ്റേറിയൻ സ്രോതസ്സുകളിൽ നിന്നും നമുക്കുണ്ടാവുന്ന ഈ ഇലക്കറികൾ, ഇത്തരം ഭക്ഷണങ്ങളുടെ ശരിയായ ആഗിരണത്തിനാണ് നമ്മൾക്ക് വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യം. അപ്പം അത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിറ്റാമിൻ സി വരുന്ന പഴങ്ങളായ ഓറഞ്ച്, മുസമ്പി, പേരക്ക പോലുള്ള പഴങ്ങൾ നമ്മൾക്ക് ഉൾപ്പെടുത്താം. നമ്മളുടെ ആഹാര രീതിയിൽ ഗണ്യമായ ഒരു വ്യത്യാസം ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. കൂടുതലും നമ്മൾ പ്രോസസ്സ് ചെയ്ത സംസ്കരിച്ച ഭക്ഷണങ്ങളിലേക്ക് പോവുകയും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൂടുതലും മുതിർന്നവർ നമ്മൾ ആ വഴി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കുട്ടികൾ ട്യൂഷന് പോകുന്ന അവസരത്തിൽ കൂടുതലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന പഠന സമയങ്ങൾക്ക് നമുക്ക് ഇടനേരങ്ങളിൽ കഴിക്കാൻ അവർക്ക് നട്സുകളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പഴങ്ങളൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. ആ സമയങ്ങളിൽ അത് കഴിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഒരു നല്ല ആഹാരം കഴിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മളുടെ ഈ പാക്ഡ് ഭക്ഷണങ്ങളിലുള്ള ന്യൂട്രിഷൻ ഇൻഫോർമേഷൻ കുട്ടികളിലേക്ക് കൃത്യമായി, കുട്ടികളിലേക്ക് നല്ല നമ്മുടെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നുള്ള മുഖ്യമായ പദ്ധതി അവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ആരോഗ്യമുള്ള പോഷകങ്ങളും അനാരോഗ്യകരമായിട്ടുള്ള വസ്തുക്കളും പാക്ഡ് ഭക്ഷണങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഉപ്പിൻ്റെ അളവ്, അതേപോലെ കൊഴുപ്പിൻ്റെ അളവ്, അമിതമായ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാക്ഡ് ഭക്ഷണങ്ങൾ. അപ്പോൾ ന്യൂട്രിഷൻ ഇൻഫോർമേഷൻ എന്താണ് എന്നും അത് എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാമെന്നും കുട്ടികളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് അത്തരം ഭക്ഷണങ്ങളിലേക്ക് പോവാതിരിക്കാൻ ഒരു പക്ഷേ അവരെ സഹായിച്ചേക്കാം. ജീവിതശൈലി രോഗങ്ങളാണ് ഇതിൻ്റെയൊക്കെ അവസാനം നമുക്ക് സംഭവിച്ച് നമ്മൾ എത്തി നിൽക്കുക ജീവിതശൈലി രോഗങ്ങളിലാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് കാലത്തെ നമ്മളുടെ ഒരു ജീവിതശൈലിയാണ് ആ രോഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു പെട്ടെന്ന് നമുക്ക് സാധാരണ ഒരു പനി വരുന്ന പോലെയല്ല ഒരു പ്രമേഹം അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഒരുപാട് കാലത്തെ നമ്മളുടെ ആഹാര രീതിയും ജീവിതശൈലി തന്നെയും, നമ്മളുടെ വ്യായാമം, നമ്മുടെ ഉറക്കിൻ്റെ ഒരു രീതി, നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്ന സമയങ്ങൾ, ഇതെല്ലാം കൂടുന്നതാണ് നമ്മളുടെ ഒരു ജീവിതശൈലി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതോടൊപ്പം തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ എത്രത്തോളം ആ ഒരു പ്ലേറ്റ് നമ്മൾക്ക് എത്രത്തോളം ആരോഗ്യകരമാക്കാം എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു പ്ലേറ്റിനെ നമ്മൾ 4 വിഭാഗിച്ചാൽ ഒരു കാൽ ഭാഗം നമുക്ക് ധാന്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അരഭാഗം വരെ നമ്മൾ പച്ചക്കറികളും പഴങ്ങളുമാണ് ഉൾപ്പെടുത്തേണ്ടത്, വരുന്ന

0: തികച്ചും വരുന്ന കാൽഭാഗം നമ്മൾ മാംസ്യമടങ്ങിയ അഥവാ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഓരോ നേരവും വരുന്ന പ്ലേറ്റ് വീട്ടിൽ കഴിക്കുമ്പോഴും നമ്മൾ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം.
1: കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ചീഫ് ഡയറ്റീഷ്യൻ ഫിദ ജാബിർ എൻ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
6: മലബാർ ലഹള എന്ന നാടകത്തിനു വേണ്ടി സി എസ് രാധാദേവി പാടിയ ഗ്രാമഫോൺ നാടകഗാനം.

0: നിങ്ങൾ കേട്ടത് മലബാർ ലഹള എന്ന നാടകത്തിന് വേണ്ടി സി എസ് രാധാദേവി പാടിയ ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
3: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
4: നമ്മുടെ മൈജിയിൽ, അല്ലാതെ എവിടെ?
3: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
3: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
4: ടിഎൻസി അപ്ലൈ.

0: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം. പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യഘട്ടത്തിൽ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ ബസ്സുകൾ തിരിച്ചറിയാൻ പദ്ധതിയുടെ പേരായ പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിക്കും. പ്രത്യേകം കാർഡുകളോ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഈ ബസ്സുകളിൽ യാത്ര ചെയ്യാം. അവർക്ക് 0 രൂപ രേഖപ്പെടുത്തിയ ടിക്കറ്റുകൾ നൽകും. ലാഭനഷ്ടക്കണക്കിൻ്റെ കള്ളിയിൽ ചുരുക്കിക്കാണേണ്ട പദ്ധതിയല്ല ഇതെന്നും സ്ത്രീകൾക്ക് അവരുടെ കൂലി വരുമാനത്തിൽ വർധനവുണ്ടാക്കുന്ന കാര്യമാണിതെന്നും പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു.
4: ഇത് സാമ്പത്തികമായി നോക്കുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ധനകാര്യപരമായിട്ട് ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോൾ നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, നമ്മുടെ ഇക്കോണമിക്ക് ഇത് ഗുണകരമായി തീരും എന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ സ്ത്രീകൾ സേവ് ചെയ്യുന്ന ഓരോ ചെറിയ തുകയും അവരുടെ മറ്റ് ചെലവുകളിലേക്ക് പോവുകയും അവരുടെ പ്രോട്ടീൻ ഡെഫിസിറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ മരുന്നിൻ്റെ, അവരുടെ രക്ഷാകർത്താക്കളുടെ മരുന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അവരുടെ ഈ പണം തിരിഞ്ഞൊഴുകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഒരു കൂലി വർധനവാണ്. തൊഴിലിടങ്ങളിലേക്ക് സ്ഥിരമായി പോകുന്ന തൊഴിലാളി സ്ത്രീകൾക്ക് അവരുടെ കൂലിയിൽ ഒരു ക്രിട്ടിക്കൽ എമൗണ്ട് വർദ്ധിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഏകദേശം കണക്കനുസരിച്ച് 15% മുതൽ 25% വരെ അവരുടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ സാമൂഹ്യമായ അംഗീകാരം ഈ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെ വെറും ബാലൻസ് ഷീറ്റിന്റെ, ലാഭനഷ്ടക്കണക്കിന്റെ കള്ളികളിൽ ചുരുക്കി കാണേണ്ട ഒരു നടപടിയല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തിലുണ്ടാകുന്ന റിയൽ വേജസ് വർദ്ധിക്കുന്ന ഒരു നടപടി കൂടിയാണ്. ആ അർത്ഥത്തിൽ ഇത് യാത്രാ സൗജന്യം എന്ന ഒരു ചെറിയ കള്ളിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ആകാശത്തിലേക്ക് ഇത് പറക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത് വലിയ ബാധ്യത ഉള്ള നടപടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷെ ആ ബാധ്യത KSRTCയുടെ ചുമലിൽ വരില്ല എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. കേരള ഗവൺമെന്റ് അത് KSRTCക്ക് ഗ്രാന്റ് ആയിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 2 കോടിയിലധികം രൂപ ഒരു ദിവസം നമുക്ക് ചെലവ് വരും. അപ്പൊ അതിന്റെ എന്തുമാത്രം ചെലവുകൾ വരും എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. എന്തായാലും ഈ കയറുന്ന എല്ലാ സ്ത്രീകൾക്കും 0 ടിക്കറ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ ആ ടിക്കറ്റ് അവർ വാങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് എത്ര പേർക്ക് സൗജന്യം കിട്ടി, എന്തുമാത്രം ബാധ്യത നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന്റെ എല്ലാ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു.
3: പ്രാഥമികമായി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയും തുടർന്ന് മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കണമോ എന്നും മറ്റുമുള്ള കാര്യത്തിൽ വിദഗ്ധ പഠനം നടത്തി തീരുമാനം എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പദ്ധതിയെ പൂർണ്ണ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അത്തരമൊരു പഠനം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്.
5: ഇപ്പോൾ തന്നെ KSRTC 1500 കോടി ഒരു വർഷം ഗവൺമെന്റ് അതിനെ സബ്സിഡൈസ് ചെയ്താൽ മാത്രം, അതിന്റെ ബാധ്യതകൾ ഏറ്റെടുത്താൽ മാത്രമേ ഇപ്പോൾ തന്നെ മുൻപോട്ട് പോകുന്നുള്ളൂ. ഇനി ഇപ്പോഴേ 15-ാം തീയതി മുതൽ പ്രിയദർശിനി പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഓർഡിനറി ബസ്സുകളിൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് മറ്റു ബസ്സുകളിലേക്ക് എത്ര കണ്ട് വ്യാപിപ്പിക്കണം. എല്ലാ ബസ്സുകളിലും പൂർണ്ണമായ തോതിൽ എല്ലാത്തരം സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കണമോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു വിദഗ്ധ പഠനം നടത്തി ആ പഠനത്തിന്റെ ഫലമായിട്ട് 100 ദിവസത്തിനകം ആ തീരുമാനം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കർണാടകത്തിൽ നടപ്പാക്കിയപ്പോൾ 1 വർഷം 4000 കോടിയുടെ നഷ്ടം ഇതുമൂലം കർണാടക RTCക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ 1500 കോടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓർഡിനറിയിൽ മാത്രം സൗജന്യം അനുവദിച്ചാലും 1 വർഷം ഈ 1500 കോടിയോടൊപ്പം 800 കോടിയും കൂടി കൊടുക്കേണ്ടി വരും. അത്തരം സാഹചര്യത്തിലാണ് ഒരു 100 ദിവസം എടുത്ത്

0: നന്നായി പഠിച്ച് ഇത് നടപ്പിലാക്കുക എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. ഈ സ്ത്രീകളുടെ മൊബിലിറ്റി, പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനക്കാരുടെ മൊബിലിറ്റി, ഉദാഹരണത്തിന് ദിവസക്കൂലിക്ക് ജോലി എടുക്കാൻ വീട്ടു ജോലിക്ക് പോകുന്നവര്, ദിവസക്കൂലിക്ക് പണിയാൻ പോകുന്നവര്, കുടുംബശ്രീ പ്രവർത്തനത്തിന് പോകുന്നവര്, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവര്, ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉപജീവനത്തിന് വേണ്ടിയുള്ള പണിക്ക് വേണ്ടിയാ പോകുന്നത്. അപ്പൊ അത്തരക്കാർന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഇതിലേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, അങ്ങനെ കുടുംബം പുലർത്തുന്നവരാണ്. അപ്പൊ അത്തരക്കാർക്ക്, അതായത് ഈ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൂർണ്ണമായും ഈ സൗജന്യങ്ങൾ നൽകുക, APL വിഭാഗത്തിൽ തന്നെ ഉള്ളവരില്, അതായത് വെള്ള കാർഡ് ഉപയോഗിക്കുന്നവരുടെ തന്നെ പരിശോധന നടത്തുക, അവരുടെ വരുമാന പരിധി എവിടം വരെയാണ്. വെള്ള കാർഡ് ഉള്ളവരെല്ലാവരും ധനികരല്ല. അപ്പൊ ആ പരിശോധന നടത്തി മാത്രം അത്തരക്കാരെ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനിലെ 70% നടത്തുന്നത് സ്വകാര്യ ബസ്സുകളാണ്. KSRTCയിൽ ഇങ്ങനെ സൗജന്യം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരെല്ലാം KSRTCയിലേക്ക് ചേക്കേറും. അപ്പൊ അവർ വലിയ നഷ്ടത്തിലാകും. അങ്ങനെയാകുമ്പോൾ അവരുടെ കാര്യം, അതായത് ഇപ്പൊ മലബാർ മേഖലയിലൊക്കെയാണെങ്കിൽ KSRTCയേക്കാൾ വളരെ വളരെ കൂടുതലായിട്ടുള്ളത് സ്വകാര്യ ബസ്സുകളാണ്. അങ്ങനെയാകുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഈ സൗജന്യം നിഷേധിക്കപ്പെടും വലിയ പരിധി വരെ. അതൊന്ന്. പിന്നെ ഒന്ന്, സ്വകാര്യ ബസ്സുകളെ കൂടി ഈ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തില് അവരെ സബ്സിഡൈസ് ചെയ്ത് അവരുടെ നഷ്ടം നികത്തി അവരിൽ കൂടി, അതായത് അതിൽ കൂടി യാത്ര ചെയ്യുന്നവർക്ക് ഈ സൗജന്യം കിട്ടുന്ന ഒരു ഒരു പദ്ധതിയാക്കി ഇതിനെ മാറ്റിയെടുക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ സ്ത്രീജനങ്ങൾക്കും, അതായത് BPLൽപ്പെട്ടവരും APLൽ തന്നെ കുറച്ച് താഴ്ന്ന വരുമാനക്കാർക്കും എല്ലാം പ്രയോജനപ്പെടും. വീട്ടു ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർ കിട്ടുന്നതിന്റെ ഒരു 20% എങ്കിലും ബസ് ഫെയർ ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് ഇത് തീർച്ചയായിട്ടും അനിവാര്യമായ ഒരു ചേർത്തുപിടിക്കലാണ്. ഇത് വിജയപ്രദമായി നടപ്പാക്കാൻ കഴിയട്ടെ, വളരെ ശ്രദ്ധയോടുകൂടി നടപ്പാക്കി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് പോകാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
1: ദിവസേന ജോലിക്കും മറ്റുമായി യാത്ര ചെയ്യുന്ന സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് യാത്രാ ചെലവിനത്തിൽ വലിയ ആശ്വാസമായിരിക്കും ഈ തീരുമാനം എന്ന് വിലയിരുത്തുന്നു കിനാലൂരിലെ അധ്യാപികയും സ്ഥിരം ബസ് യാത്രികയുമായ KP ബിനി.
2: നമ്മുടെ കേരള സർക്കാരിന്റെ ഈ ഒരു തീരുമാനം സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു നടപടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ദിവസേന ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് യാത്രാ ചെലവില് വലിയൊരു ആശ്വാസമായിരിക്കും ഈ ഒരു തീരുമാനം. പ്രത്യേകിച്ച് സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും തൊഴിലാളികൾക്കും ഒക്കെ ഈ പദ്ധതി സാമ്പത്തികമായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നമുക്കറിയാം സ്ത്രീകള് ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ അവരുടെ വരുമാനത്തിന്റെ ഏറിയൊരു പങ്കും ബസ് യാത്രകൾക്കായിട്ട് ചെലവാകുന്നുണ്ട്. അപ്പോ നമ്മുടെ സർക്കാർ എടുത്ത ഇങ്ങനെ ഒരു തീരുമാനം ഏറ്റവും നല്ലൊരു ആശ്വാസമായിട്ട് മാറുന്നത് ഈ ഒരു വിഭാഗം ആൾക്കാർക്കായിരിക്കും. കാരണം ഈ യാത്രാ ചെലവ് എന്നുള്ള രീതിയിൽ അവർക്ക് വളരെയധികമായിട്ട് ഒരു സാമ്പത്തിക ആശ്വാസം ഇതിൽ കൂടെ ലഭിക്കുന്നുണ്ട്. അതായത് അവരുടെ ശമ്പളത്തിന്റെ തന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു 40% അല്ലെങ്കിൽ ഒരു 50% തന്നെ ചിലപ്പോൾ അവർക്ക് ബസ് യാത്രകൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോ ആ സമയത്ത് ഇങ്ങനെയൊരു തീരുമാനം അവർക്ക് വളരെയധികം ആശ്വാസമായിരിക്കും. അവരുടെ എന്താണ് യാത്രാ ചെലവ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു വരുമാനം അവർക്ക് കൂടുതലായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ പൊതുഗതാഗത ഉപയോഗവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കും. ഇപ്പൊ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ ഒരു തീരുമാനത്തെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും അവരുടെ സാമ്പത്തിക ആശ്വാസവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ചുവടുവെപ്പായിട്ടാണ് ഈ ഒരു പദ്ധതിയെ ഞാൻ കാണുന്നത്.
1: കുറഞ്ഞ വരുമാനക്കാരായ സ്ത്രീകൾക്ക് ഏറെ ആശ്വാസകരമാകുന്നതാണ് KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര. KSRTC ബസ്സുകൾ അധികം ഇല്ലാത്ത ഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കാതെ പോകും എന്ന പ്രശ്നത്തിന് പരിഹാരമായി കൂടുതൽ ബസ്സുകൾ ആ പ്രദേശങ്ങളിൽ സർവീസ് നടത്തേണ്ടതുണ്ട്. ഒപ്പം ഇപ്പോൾ തന്നെ സർക്കാരിന്റെ സാമ്പത്തിക സഹായത്താൽ മുന്നോട്ടു പോകുന്ന KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ പദ്ധതി കൊണ്ട് പ്രയാസം ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി, ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി കരുതൽ.

0: चंदन का एहसास।
1: नूरा हाउस लोन्स राग परागम സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: നല്ല ഗാനങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നത് ഒരു രാഗത്തിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടാവണമെന്നില്ല. കുറേ നോട്ടുകൾ നല്ല നല്ല സ്വര കോമ്പിനേഷൻസ് അറ്റംപ്റ്റ് ചെയ്ത് ചിലപ്പോൾ അതൊരു രാഗമായി മാറാം, ചിലപ്പോൾ ഒരു രാഗവുമല്ലാതെയായി മാറാം. സ്വരങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ടാണ് ഒരു മ്യൂസിക്കൽ ഫ്രേസ് ഉണ്ടാകുന്നത്. അങ്ങനെ കുറേ ഫ്രേസുകൾ ചേർന്നാണ് സംഗീതത്തിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ടാകുന്നത്, ഒരു വലിയ ഗാനമായി മാറുന്നത്. ഒരു സംവിധായകൻ ഒരു സംഗീത സംവിധായകനെ സമീപിച്ച് അതിന് ഒരു സിനിമയുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് അറിഞ്ഞ് ചിലപ്പോൾ ഒരു സ്വരത്തിൽ നിന്നോ ഒരു സ്വര കോമ്പിനേഷനിൽ നിന്നോ ഒക്കെ അങ്ങ് തുടങ്ങി ചിലപ്പോൾ അത് രാഗമായി മാറാറുണ്ടെന്നല്ലാതെ പലപ്പോഴും ഒരു രാഗത്തിൽ എന്ന് നമുക്ക് പറയാനാവാറില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ

അഹം എന്ന ചിത്രത്തിലെ നിറങ്ങളെ പാടുവെന്ന ഗാനം. പല രാഗങ്ങളുടെയും ഭാവങ്ങൾ ഇതിനുണ്ട്. ഖരഖരപ്രിയയുടെ ജന്യമായിട്ടുള്ള ഒരുപാട് രാഗങ്ങളുടെ ഛായ ഈ ഗാനത്തിനുണ്ട്. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞാൽ പോലും തെറ്റുവരില്ലാത്ത അത്ര നല്ലൊരു കോമ്പോസിഷനാണിത്.

0: ശ്രീരഞ്ജിനി രാഗത്തിൻ്റെ ഛായയുണ്ട്, കരകരപ്രിയയുടെ ഭാവമിടയ്ക്ക് വരുന്നുണ്ട്, ഭാഗ്യശ്രീ രാഗത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ശിവരഞ്ജിനിയിലേക്ക് പോയോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന പ്രയോഗങ്ങളുണ്ട്. ഈ ഗാനത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ചരണങ്ങളുടെ തുടക്കമാണ്.
1: മഴവിൽ കൊടിയിൽ അലിയും മറവിയായി,
0: ഈ മറവിയായി എന്ന് പറയുന്ന ഭാഗത്ത് ഈ കരകരപ്രിയയുടെ സ്വരങ്ങളിൽ ഇല്ലാത്ത ഒരു അന്യസ്വരം ശുദ്ധ ദൈവതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
1: അലിയും മറവിയായി,
0: മനോഹരമായ വരികളും ഗാനത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷനും വളരെ സൂക്ഷ്മമായ ആലാപനവും കൊണ്ട് ആസ്വാദകന് ഏറ്റവും നല്ലൊരു അനുഭവം തന്നെയാകുന്നു ഈ ഗാനം.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
6: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ചിത്രത്തിലെ രംഗങ്ങളിലൂടെയല്ല, കഥാപാത്രത്തിന്റെ ആത്മാവിലൂടെയാണ് സംഗീത സംവിധായകൻ സഞ്ചരിക്കേണ്ടതെന്നാണ് രാജയുടെ വിശ്വാസം. തിരമാലകളുടെ സംഗീതം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ കടലിന്റെ വന്യതയും വിഹ്വലതകളും ഉൾക്കൊണ്ടുകൊണ്ട് ഈണമിട്ടപ്പോൾ നീ നീന്തുമാ സാഗരഗാനം വേണുഗോപാലിന് പുരസ്കാരം നേടിക്കൊടുത്തു. ചിത്രം 3-ാം പക്കം.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
8: കാലങ്ങൾക്കപ്പുറം മഴയും വേനലും കടന്നുപോകെ രാത്രി മുഴുവൻ സഞ്ചരിച്ച പഴയൊരു ജീപ്പ് കുഞ്ഞുമാക്കോതയുടെ പറമ്പിലേക്ക് എത്തിച്ചേർന്നു. അമ്മയെയും പാതി ഉറക്കത്തിലായിരുന്ന രണ്ട് മക്കളെയും വെളിച്ചം വീണിട്ടില്ലാത്ത ആ പറമ്പിലേക്ക് ചൊരിഞ്ഞിട്ട് ഡ്രൈവർ ആ ജീപ്പോടിച്ച് കടന്നുപോയി. കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാച്ചനും പിണിയാളും പഴയൊരു സിനിമയിലെ രംഗമാവർത്തിക്കുന്നതുപോലെ അവിടെ ഇരുട്ടിൽ മറഞ്ഞു നിന്നിരുന്നു. അമ്മയും മക്കളും എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ഇത്തിരി തമ്പിട്ട് നിന്നു. കാപ്പിരി ചെണ്ടയടിക്കുന്ന കളിപ്പാട്ടവുമായി വന്ന കറുമ്പൻ ചെക്കൻ ആ അമ്മയെ അലട്ടിക്കൊണ്ടിരുന്നു. പറമ്പിന്റെ മൂലയിലെ ചായ്പ് കണ്ണിൽപ്പെട്ടതും ആശ്വാസത്തോടെ അവർ മക്കളെയും കൂട്ടി അതിനകത്തേക്ക് കയറി. ആ നേരത്താണ് പോയ ജീപ്പുമായി ഡ്രൈവർ മടങ്ങിവന്നത്. അതിൽ അവർക്ക് വേണ്ട ഇരുമ്പായുധങ്ങളുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാച്ചനും പിണിയാളും കൂടി ആയുധങ്ങളുമെടുത്ത് ചായ്പിലേക്ക് കയറി. വടിവാളിന്റെ മൂർച്ചയിൽ അമ്മയും മകളും പിടയാതെ നിലത്തേക്ക് അമർന്നപ്പോൾ ചെറുക്കനവന്റെ കളിപ്പാട്ടവുമായി പുറത്തേക്ക് ഓടി മറഞ്ഞു.
9: എന്നിട്ട് അവൻ എവിടെയുണ്ട്?
8: ചെക്കൻ ഏറെ ദൂരം പോയിട്ടില്ലായിരുന്നു. അവന്റെ ചോരയും അതേ പറമ്പിൽ തന്നെ വീണു. പാണ്ഡ്യാലക്കൽ അച്ചമ്പി കൈനിറച്ചു കൊടുത്തിരുന്നു. കുഞ്ഞവരാച്ചൻ തുടർന്നങ്ങോട്ട് സുഖങ്ങളിൽ മുഴുകി അങ്ങ് ജീവിച്ചു. ഒന്നിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. നേരു പറഞ്ഞാൽ ദുഷ്ടന്മാരെ തന്നെ ആ ദൈവത്തിനേറെ ഇഷ്ടം. പാവത്തുങ്ങൾ വെറും ഇരകൾ. അവറ്റ നരകിച്ചോ വേദനിച്ചോ അവസാനിക്കും. കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാച്ചന്റെ പാപം മുഴുവൻ കേട്ട് മാപ്പും രോഗീലേപനവും കൊടുക്കാൻ വില്യമച്ചന് വലിയ മടിയൊന്നും തോന്നിയില്ല. കാലങ്ങളായി പഠിച്ചൊരു തൊഴിൽ ചെയ്യുന്ന ലാഘവത്തോടെ അദ്ദേഹം അത് ചെയ്തു. എന്നാൽ ഉണ്ണിച്ചക്കന്റെ നിസ്സംഗാഭിനയത്തിനൊരുപാട് പരിമിതികളുണ്ടായിരുന്നു. പക തീർക്കുന്നത് പോലെയാണ് അയാൾ പിന്നെ പെരുമാറിയത്. അയാൾ കുഞ്ഞവരാച്ചന്റെ മുന്നിലേക്ക് വന്നു. മുഖം അയാളുടെ മുഖത്തോട് അടുപ്പിച്ചു. ഒരക്ഷരം പോലും ഉരിയാടിയില്ലെങ്കിലും നാവുകൾക്കും കാതുകൾക്കും അപ്പുറത്തുനിന്ന് പൊട്ടിയൊഴുകിയ ശാപവാക്കുകളുടെ മഹാസമുദ്രത്തിൽപ്പെട്ടതുപോലെ കുഞ്ഞവരാച്ചൻ ഉഴറി. കുഞ്ഞവരാച്ചന് മാത്രം കേൾക്കാവുന്ന സ്ഥായിയിൽ കാപ്പിരിയുടെ ചെണ്ട കണക്ക് പറച്ചെണ്ട മുഴങ്ങാൻ തുടങ്ങി. പ്രേതത്തെ കണ്ടതുപോലെ കുഞ്ഞവരയുടെ കണ്ണുകൾ മിഴിച്ചു. അയാളൊന്ന് അലറി. ആ അലർച്ചയിൽ പാരമ്പര്യമുള്ള തറവാടിന്റെ അസ്ഥിവാരം വരെ കിടുകിടുത്തു. വില്യം നെല്ലിപ്പറമ്പിലച്ചനും കറിയായും നോക്കി നിൽക്കെ പാലത്തിങ്കൽ കുഞ്ഞവരാച്ചൻ നിശ്ചലനായി.
9: പക്ഷേങ്കില് ഇച്ചായം പിന്നെയും കിടന്നായിരുന്നു. കുറച്ചീസം കൂടെ ചത്തോ ജീവിച്ചോ എന്ന് പറയാൻ പറ്റാത്ത പോലെ. എന്നിട്ടാ പോയെ.
8: പഴയ എസ് ഐയുടെ ശവമടക്കിനുമെന്ന ബെഞ്ചമിൻ മടങ്ങാൻ നേരത്ത് കറിയ പറഞ്ഞു.

0: ആ ഉണ്ണിച്ചക്കൻ സാറിന്റെ പ്രശ്നം എന്നതാന്ന് എനിക്ക് ഇനിയും ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നേ. എന്നതാ അങ്ങോരുടെ കുഴപ്പം? അത് കഴിഞ്ഞ് അയാൾ എങ്ങോട്ടാ പോയെന്നറിയോ? ഇല്ലെന്നേ, അങ്ങോര് കൂട്ടിക്കൊണ്ടുവന്ന പാതിരി അച്ഛനെപ്പോലും ഇവിടെ ഇട്ടിട്ടല്ലയോ കടന്നുകളഞ്ഞെ. അങ്ങോരെ ടാക്സിക്കേറ്റി പറഞ്ഞുവിട്ടത് ഞാനാ.
1: ഓ,
0: അപ്പോ ഉണ്ണിച്ചക്കൻ എങ്ങോട്ട് പോയെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ? എനിക്കെങ്ങും അറിയാമേലാന്നേ. കൂരിരുട്ട് പരന്നിരുന്നു. നിരത്തിൽ കാറ് തെളിച്ച ഇത്തിരി വെട്ടത്തിലൂടെ സി ഐ ബെഞ്ചമിൻ ലോകത്തോളം വലിപ്പം പൂണ്ട് കാണപ്പെട്ട ഇരുട്ടിലേക്ക് കടന്നുപോയി.
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
0: പോയെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ? എനിക്കെങ്ങും അറിയാമേലാന്നേ. കൂരിരുട്ട് പരന്നിരുന്നു. നിരത്തിൽ കാറ് തെളിച്ച ഇത്തിരി വെട്ടത്തിലൂടെ സി ഐ ബെഞ്ചമിൻ ലോകത്തോളം വലിപ്പം പൂണ്ട് കാണപ്പെട്ട ഇരുട്ടിലേക്ക് കടന്നുപോയി.
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
6: 77% ഓഫിൽ ഹോം തിയേറ്റർ.
5: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
6: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
5: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
7: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
9: എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മാണാധിഷ്ഠിത വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നൽകുന്ന പ്രാധാന്യം വ്യവസായ പുരോഗതിക്ക് ആക്കം കൂട്ടിയതായി കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി. ബംഗളൂരുവിൽ സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 65-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ട്രേറ്റും നിപ്പ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി എംഎൽഎ വിശദമായ ചർച്ച നടത്തി. രാജ്യപുരോഗതിക്ക് അനിവാര്യമായ വിവരശേഖരണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കൊല്ലം ജില്ലാ സെൻസസ് പ്രിൻസിപ്പൽ ഓഫീസറായ കളക്ടർ ആനി ജൂല തോമസ്. വിവരങ്ങൾ സ്വയം സമർപ്പിക്കുന്നതിന് ആദ്യമായി അവസരം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഇത് പ്രയോജനപ്പെടുത്താൻ ഓരോരുത്തരും മുൻകൈയെടുക്കണമെന്നും കളക്ടർ അറിയിച്ചു. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന ദ്വിദിന പരിശീലന പരിപാടി ഈ മാസം 17 നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ ചൊവ്വാഴ്ച മുതൽ ചതുശതങ്ങൾക്ക് തുടക്കമാവും. അഭയ കേന്ദ്രത്തിൽ പാർപ്പിച്ച വയോധികമാരെ കേന്ദ്രത്തിന്റെ ഉടമ ക്രൂരമായി പീഡിപ്പിച്ചതായി പരാതി. കൊല്ലം തെന്മല പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പുനർജനി അഭയകേന്ദ്രം ഉടമ ബ്രഹ്മദാസിനെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് ജീവനക്കാർക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. എഫ് എം പ്രധാന വാർത്തകളിനി 9 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ഓർമ്മകളുടെ ഇതളുകൾ എന്നേക്കുമായി കൊഴിഞ്ഞുപോയവൾ മായ. അവളെ അന്വേഷിച്ച് ആരും ഇനി വരരുതേ എന്ന് മനസ്സുരുകി അവൻ ശരത് മേനോൻ. എവിടെയോ നഷ്ടപ്പെട്ട ഭാര്യയെ തേടി ഡോക്ടർ നരേന്ദ്രൻ. ഇവരുടെയൊക്കെ ഇടയിൽ എവിടെയാണ് പത്മരാജനെ തിരയേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു അപകടത്തിന്റെ ചുരുക്കങ്ങൾക്കിടയിൽ എവിടെയോ വെച്ച് മറന്നുപോയ ഓർമ്മയുടെ നൂലിഴകളിൽ നിന്നും ഓരോ മരക്കൊമ്പിലേക്ക് തൂങ്ങിയാടുന്ന മായയുടെ മനസ്സിലാണെന്ന് കാണാം. കൈതപ്രത്തിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രയുടെ ശബ്ദം മായയുടെ നഷ്ടങ്ങളിലേക്ക് പുതുമഴ പോലെ പെയ്തിറങ്ങുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. പാടാനുള്ള എളുപ്പം കൊണ്ടോ എന്തോ 1997 പുറത്തിറങ്ങിയ ചന്ദ്രലേഖ എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഈ പാട്ട് ഏറെ പേർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇലത്തലപ്പുകളിലൂടെ തുള്ളിപ്പോകുന്നൊരു ഇളങ്കാറ്റിന്റെ ചാരുതയുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ പ്രിയദർശൻ ഒരുക്കിയ ദൃശ്യങ്ങൾ വരികളുമായി അത്രമേൽ ഇഴുകിച്ചേർന്നു നിന്നു. ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ സംഗീതവും അതിമനോഹരമായി.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കണ്ണങ്കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
2: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ.
2: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
1: ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാസ്മരിക പ്രഭാവത്താൽ മലയാള സംഗീതത്തിന് നവ്യാനുഭൂതി പകർന്ന സംഗീത

0: മുഹമ്മദ് സാബിർ ബാബു എന്ന എം എസ് ബാബുരാജ്. പ്രണയത്തിന്റെ തീക്ഷ്ണതയും തീവ്രതയും ആർദ്രതയും നിസ്സഹായതയും സന്നിവേശിപ്പിച്ച ഒട്ടനവധി ഗാനങ്ങൾക്ക് സംഗീതം പകർന്ന പ്രതിഭാശാലി. എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ എം എസ് സാബിറ.
1: മലയാളിയുടെ സംഗീത സംസ്കാരത്തിന് തന്നെ ഒരു പുതിയ ദിശാബോധം നൽകിയ സംഗീതജ്ഞനായിരുന്നു എം എസ് ബാബുരാജ്. ആ ജീവിതയാത്രയിലെ അതുപോലെ തന്നെ സംഗീതയാത്രയിലെയും പല അമൂല്യ നിമിഷങ്ങളിലും മകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്താണ് ആ ഓർമ്മകൾ ചകഞ്ഞെടുക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത്?
2: ഉപ്പയെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു മകൾക്കും ഇല്ലാത്തതെന്ന് തന്നെ പറയാം. ഞാൻ ആകെ ഉപ്പൻ്റെ കൂടെ 21 വർഷമാണ് ജീവിച്ചത്. പക്ഷെ ഒരു 100 വർഷം ഒരു ഉപ്പൻ്റെ കൂടെ ജീവിച്ച അത്രക്കും ഓർമ്മകൾ ആ ഉപ്പനെ കുറിച്ച് എനിക്കുണ്ട്. ഏറ്റവും കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു ഉപ്പ, കുട്ടികളെ പുന്നാരിച്ച് നടക്കണ, ഒരിക്കൽ പോലും കുട്ടികളെ ഉപ്പ വഴക്ക് പറയൂല. എൻ്റെ പേര് സാബിറ ആണെങ്കിൽ എന്നെ സാബുട്ടി എന്നാണ് വിളിച്ചത്. സാബിറ എന്ന് ഉപ്പ മരിക്കുവോളും എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് പറയും, അയ്യോ സാബിറിൻ്റെ മാരത്തൊരു ഉപ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത്രക്കും സ്നേഹമുള്ള, എന്താണ് ഉപ്പനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല.
1: വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചിട്ടകളൊക്കെ എങ്ങനെയായിരുന്നു?
2: ഉപ്പ അധികം മദ്രാസിലാണ് ഉണ്ടാവുക. മദ്രാസിൽ റെക്കോർഡിങ് ഇല്ലാത്ത സമയത്ത് ഉപ്പ ഇടക്കിടക്ക് ഒരു മാസത്തിലധികം ഞങ്ങളെ കാണാതെ നിൽക്കാൻ ഉപ്പക്ക് പറ്റാറില്ല. അപ്പം റെക്കോർഡിങ് ഒരു 60-70 പടങ്ങൾ തിരക്കുള്ള സമയമായിരുന്നു. എന്നാലും ഇപ്പ ഒരു മാസമാകുമ്പം ഞങ്ങളുടെ അടുത്തേക്ക് നാട്ടിലേക്ക് വരും. വരുമ്പോൾ ഒരുപാട് ടോയ്സും മിഠായി. ഞങ്ങൾ മൂത്തത് 3 പെൺകുട്ടികളാണ്. അപ്പം ഞമ്മക്ക് റിബണ് വളകള് എന്തിനു പറയണ മദ്രാസ് നിന്ന് മുല്ലപ്പൂ വരെ ഇപ്പ കൊണ്ടുവരും.
1: 9 മക്കളായിരുന്നു അല്ലേ?
2: ഞങ്ങൾ 9 മക്കളാണ്, 6 പെണ്ണും 3 ആണും. ഉപ്പൻ്റെ ഉപ്പ ശരിക്കും കൽക്കത്തയിൽനിന്ന് വന്നൊരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നു, ജാൻ മുഹമ്മദ് സാഹിബ്. അവരിവിടെ ഗസൽ ഖവാലിയൊക്കെ പാടാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടെ പ്രമുഖരായ കച്ചവടക്കാർ അവർ കൊണ്ടുവന്നതാണ് കൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് വല്യപ്പനെ. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് എൻ്റെ വല്യമ്മനെ കല്യാണം കഴിച്ചതാണ്. അതിലുണ്ടായ മോനാണ് എൻ്റെ ഉപ്പ മുഹമ്മദ് സാബിർ ബാബു.

0: എന്ന് പറഞ്ഞ ബാബുരാജ്. അപ്പം എൻ്റെ അനിയനുണ്ടായിരുന്നു മജീദ്, ഇപ്പം അനിയനു മാത്രമേ ഉള്ളായിരുന്നു. 6 വയസ്സിലെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉപ്പൻ്റെ. പിന്നെ ഒരു 11 വയസ്സ് വരെ വലിയപ്പ ഉണ്ടായിരുന്നു. വലിയപ്പ ഇവിടെ കോഴിക്കോട് നിന്നാണ് മരിച്ചത്. ഇപ്പൊക്കെ ഒരു 11 വയസ്സായപ്പോൾ ഇവിടുന്ന് സുഖമില്ലാതെ ഇവിടുന്ന് തന്നെ മരിച്ചതാണ്. ചെറുപ്പത്തിലെ ഒരു അനാഥത്വത്തിലേക്കാണ് എൻ്റെ ഉപ്പയും അനിയനും വളർന്നത്. നമ്മളെ കോഴിക്കോടുള്ള കുഞ്ഞമ്മദ്ക്കാന്ന് പറഞ്ഞ പോലീസുകാരന് അവരാണ് ഉപ്പനെ എടുത്ത് വളർത്തിയത്. അവരെ പെങ്ങളാണ് ഉപ്പ ആദ്യം കല്യാണം കഴിച്ചത്. അവരുടെ ചേട്ടത്തിയാണ് കോഴിക്കോട് അബ്ദുൾ ഖാദറിൻ്റെ ഭാര്യ. അതിൽ 2 കുട്ടികളുണ്ടായിരുന്നു ഉപ്പക്ക്. ആ കുട്ടികൾ മരിച്ചതിന്റെ ശേഷമാണ്, അവരും മരിച്ചതിന്റെ ശേഷമാണ് എൻ്റെ ഉമ്മനെ കല്യാണം കഴിച്ചത്.
1: ഭാര്യയും 2 കുട്ടികളും
0: മരിച്ചതിന്റെ ശേഷമാണ്. വലിയ വേദനയായിരുന്നു ഉപ്പക്ക്. അതിന്റെ ശേഷം ഉമ്മനെ കല്യാണം കഴിച്ചിട്ടുണ്ടായ മോളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും ഉപ്പക്ക് കുട്ടികളോട് ഭയങ്കര ഒരു വാത്സല്യം, ഭയങ്കര പുന്നാരായിരുന്നു. മദ്രാസിന് വരുമ്പോൾ ഒരുപാട് ടോയ്സും ഞങ്ങളെ കല്ലായിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ബാക്കാക്ക വരുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ടോയ്സ്, അപ്പം തന്നെ അതൊക്കെ കേട് വരുത്തും കുട്ടികൾ. എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത്രക്കത്ര പിന്നെയും കൊണ്ടുവരും ആ ടോയ്സ്. ഞങ്ങൾ പെൺകുട്ടികളാണ് മൂത്ത കുട്ടികൾ, അപ്പോൾ ഒരുപാട് റിബൺ ബാൻഡേജ് കണക്കിനാണ് കൊണ്ടുവരുക. വളകള്, മാല, പാവാട, ബ്ലൗസ്, അങ്ങനത്തെ തുണിത്തരങ്ങളെല്ലാം മദ്രാസ് വാങ്ങിക്കൊണ്ടുവരും.
1: അന്നൊക്കെ ഉപ്പ ഇത്രയും വലിയൊരു സംഗീതജ്ഞനാണ് എന്ന് അറിയായിരുന്നോ?
0: ഇല്ലായിരുന്നു. ഇപ്പം എൻ്റെ ആ വിരലിൽ തൂങ്ങിയിട്ട് എത്രയോ ഞാൻ ആ കല്ലായിൽ റോഡിൽ നടന്നിട്ടുണ്ട്. ഇപ്പം ആ റോഡ് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഹാർമോണിയത്തിൽ ഓടിക്കുന്ന വിരലാണ് ഞാൻ പിടിച്ച് തൂങ്ങി നടന്നതെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ.

0: പിന്നെ വലിയപ്പ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളത്തിൽ വിരല് വെച്ചിട്ട് ഇങ്ങനെ വായിപ്പിക്കുന്നു. ഇപ്പൊ ഞങ്ങളോട് ഇങ്ങനെ പറയും,
1: വലിയപ്പ
0: പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. ആദ്യത്തെ ഗുരു വലിയപ്പനാണ് ഉപ്പന്റെ.
1: അതാണ് ഹിന്ദുസ്ഥാനിയുടെ സ്വാധീനം.
0: സ്വാധീന രക്തത്തിൽ തന്നെ കിട്ടിയതാണ്. ചലച്ചിത്ര രംഗത്തേക്ക് ഇപ്പൊ വരുന്നത് ഉമ്മനെ കല്യാണം കഴിച്ച ശേഷം തന്നെയാണ്. 1956 ഉമ്മനെ കല്യാണം കഴിച്ചതിന്റെ ശേഷമാണ് ഇപ്പൊ ആദ്യമായിട്ട് ഫിലിമിൽ വന്നത്, മിന്നാമീനിങ് എന്ന് പറഞ്ഞ ചിത്രത്തില്. കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ എത്രയോ നാടകങ്ങളിലേക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്.
1: പിന്നീട് അങ്ങോട്ട് ബാബുരാജിന്റെ ഒരു കാലമായിരുന്നു എന്ന് പറയാം നമുക്ക് മലയാളം.
0: അതെ അതെ, 60 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലാണ് തിരക്ക് പിടിച്ച കോഴിക്കോട്. അന്ന് 3 തിയേറ്ററിലും ഉപ്പന്റെ പടം ഓടിയ സമയമുണ്ട്. കോർണേഷനിലും രാധയിലും ഡേവിസണിലും ഒക്കെ ഉപ്പന്റെ പടമായ ഒരു സമയമുണ്ടായിരുന്നു.
1: ആ കാലത്തൊക്കെ ഇതിന്റെ പരിശീലനം പ്രാക്ടീസ് ഒക്കെ അല്ലെങ്കിൽ കമ്പോസിംഗ് ഒക്കെ വീട്ടിൽ നടക്കാറുണ്ടായിരുന്നോ?
0: അല്ല, വീട്ടിൽ വെച്ചിട്ട് ഇപ്പ കമ്പോസ് ചെയ്യാറില്ല. കാരണം ഞങ്ങള് കുട്ടികളായിരുന്നു, ഉപ്പക്ക് ചെറിയ കുട്ടികളാണ്. അപ്പൊ ഇപ്പൊ വീട്ടില് അവസാനം ചെയ്ത ആ ചുഴി എന്ന് പറഞ്ഞ പടത്തിൻ്റെത് ഞങ്ങള് പന്ന്യാങ്കരുള്ള വീട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരശ്ശേരി സലാം ചെയ്ത പടം അവര്, ആ പടത്തിന് അതെനിക്ക് ഓർമ്മയുണ്ട്. അതില് 1-2 പാട്ടുകള് നമ്മളെ പി എ കാസിം എഴുതിയിട്ടുണ്ട്, കോഴിക്കോടുള്ള. അപ്പൊ അവരെല്ലാരും കൂടി ഇരുന്നിട്ട് ആ പാട്ട് കമ്പോസ് ചെയ്തത് ഒരു ഓർമ്മ എനിക്കുണ്ട്.
1: ബാക്കിയെല്ലാം അദ്ദേഹം മദ്രാസിൽ തന്നെ.
0: മദ്രാസിൽ തന്നെയായിരുന്നു, മദ്രാസിൽ തന്നെയാണ് കമ്പോസ് ചെയ്യുക.
1: ബാബുരാജിന്റേതായി മലയാളികൾക്ക് ഒരുപാട് ഗാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് യേശുദാസ് ആണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു?
0: ഇപ്പ ദാസേട്ടനെ കണ്ടത് അനിയനെ പോലെ തന്നെയാണ് കണ്ടത്. ഒരു ഗായകൻ എന്നുള്ള നിലക്കല്ല, ആ ഒരു സ്നേഹം ദാസേട്ടന് ഞങ്ങളോടും ഉണ്ട്. ആ സ്നേഹം അന്നും ഇന്നും ഒരുപോലെ ഞങ്ങൾക്ക് കിട്ടിയ ആളാണ് ദാസേട്ടന്. എന്താന്ന് വെച്ചാല്, ഞാൻ കേട്ടിട്ടുണ്ട് പല പുതിയ സിംഗേഴ്സ് വരുമ്പോഴും അവർ സ്ട്രെയിൻ ചെയ്ത് പാടുമ്പോൾ നിങ്ങളും ദാസം പാടുന്ന കാണാറില്ലേ ഒന്ന് അതുപോലെ പാടിക്കൂടെ എന്ന് ഇപ്പൊ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദാസേട്ടനെപ്പ സ്നേഹത്തിൽ വിളിക്കുക, ദാസപ്പ എന്നാണ് വിളിക്കുക. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞാലിപ്പ കെട്ടിപ്പിടിച്ച് ദാസപ്പ ഉഷാറായിക്കുന്നൊക്കെ പറയുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
1: റെക്കോർഡിങ്ങിനൊക്കെ നേരിട്ട് പോയിട്ടുണ്ട്?
0: ഞാൻ പോയിട്ടുണ്ട്, ദാസേട്ടന്റെ റെക്കോർഡിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ലേഡീസ് ഹോസ്റ്റലിലെ ജീവിതേശ്വരി കേകുവാനൊരു പാട്ട്, അത് വളരെ മനോഹരമായ പാട്ടാണ്. ഇപ്പൊക്കിഷ്ടപ്പെട്ട പാട്ടാണ്, ദാസേട്ടൻ നന്നായിട്ട് പാടും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു.

0: അദ്ദേഹം സംഗീത രംഗത്തേക്ക് വരുന്നത് എപ്പോഴായിരുന്നു?
1: പഠിപ്പിച്ചത് വെല്ലിപ്പനാണ്, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നല്ലോ വെല്ലിപ്പ. ഹാർമോണിയം വായിക്കാനൊക്കെ ഇപ്പന്നെ ചെറുപ്പത്തെ

കാട്ടുതുളസിയിലൊക്കെ പി ബി ശ്രീനിവാസ് പാടിയിട്ടുണ്ട്, കമുകറ പുരുഷോത്തമം പാടിയിട്ടുണ്ട്, പിന്നെ ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഉദയഭാനു ചേട്ടൻ പാടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഉദയഭാനു ചേട്ടന്റെ പാട്ടുകള്. അന്നത്തെ കാലം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ജയചന്ദ്രനും ദാസേട്ടനും തന്നെയാണ് കൂടുതൽ പാടിയത്. മെയിൽ സോങ്സ് ഫീമെയിൽ സിംഗേഴ്സിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ജാനകിയമ്മ എന്നാണ് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഗായിക. സുശീലാമ്മ

0: അമ്മയും പാടിയിട്ടുണ്ട് ഉപ്പൻ്റെ നല്ല പാട്ടുകൾ. പക്ഷെ ജാനകിയമ്മയാണ് കൂടുതൽ പാടിയതും. ഇന്നും ഉപ്പൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ അവർ കരഞ്ഞിട്ടേ പറയാറുള്ളൂ. റെക്കോർഡിങ് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ചോദിക്കൂന്ന്, നീ എങ്ങനെ എൻ്റെ മനസ്സിലുള്ള ട്യൂൺ നിങ്ങൾ പാടിയെന്ന് ഇപ്പം ചോദിക്കൂന്ന് പറയും. ഇപ്പോഴും അവർ പറഞ്ഞ് കരയാറുണ്ട്.
1: ഗായകരെ കുറിച്ച് പറഞ്ഞു. ഇനി അദ്ദേഹം സംഗീതം നൽകിയതിൽ ഗാന രചന നിർവഹിച്ചത് ഭാസ്കര മാഷുണ്ട്, വയലാറുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഈസി ആരുടെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനായിരുന്നു?
0: ഈസി ഭാസ്കര മാഷ തന്നെയാണ്. എന്താന്ന് വെച്ചാൽ പണ്ട് മുതലേ ഭാസ്കര മാഷാണ് ആദ്യം പാട്ടുകൾ എഴുതി തുടങ്ങിയത്. ഇപ്പൻ്റെ പാട്ടുകൾ വളരെ ബഹുമാനമായിരുന്നു ഭാസ്കര മാഷോട്, വയലാറിനോട്. ഇപ്പയും വയലാർ ഒരു സുഹൃത്തായിട്ട് തമ്മിൽ തല്ലുന്ന ഒരു ആ ഒരു ചങ്ങായിത്താണ് അവർ തമ്മിലുണ്ടായത്. അവരെ വീട്ടിൽ പോയി ഭക്ഷണം എത്രയോ കഴിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്.
1: പിന്നെ മറ്റു ഓർമ്മകൾ, ഈ കല്യാണ വീടുകളിലൊക്കെ അദ്ദേഹം പാടുമ്പോൾ കൂടെ പോയിട്ടുണ്ടോ?
0: കല്യാണ വീടുകളിൽ ചെറുപ്പത്തിൽ ഞാൻ ഉപ്പൻ്റെ കൂടെ പോയിട്ടുണ്ട്, ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. വളരെ ചെറുതാവുമ്പോൾ ഉപ്പ എന്നെ തലശ്ശേരിയിലൊരു കല്യാണ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്നുപ്പ കവാലി പാടിയിട്ട് ആളുകൾ ആസ്വദിച്ചിട്ട് ഉപ്പനെ വന്ന് കെട്ടിപ്പിടിക്കണതും നോട്ടുമാല ഇടണതും, എന്നിട്ട് മോള് പാടൂലേന്ന് ചോദിച്ചപ്പോൾ ഉപ്പൻ്റെ കൂടെ സാവൻകാ മാഹീന എന്ന് പറഞ്ഞ പാട്ട് രണ്ടു വരി പാടി അവരെനിക്കൊരു മോതിരട്ട് തന്ന്, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കണ്ടി സസ്നേഹം.
1: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ EasyEMI സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.
2: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
3: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
2: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
4: സപ്നോ കോ ഹക്കീകത് മേ ബദൽനെ കേ ലിയേ സഹി സമയ പർ സഹി കദം ഉഠാന സരൂരി ഹേ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനെ കേ ലിയേ AFCAD 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹേ. വിവരണ കേ ലിയേ വിസിറ്റ് കരേ afcad.edcil.co.in പർ.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കണ്ടി സസ്നേഹം.
5: ഇക്കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ വാങ്ങിക്കുന്ന AC യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-ൽ ഉള്ളതല്ലെങ്കിൽ മതിയായ കൂളിംഗ് ലഭിക്കില്ല. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
7: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
8: അദ്ദേഹം വീട്ടിൽ എങ്ങനെയാണ്, മക്കൾക്ക് പാട്ട് പാടിത്തരാറുണ്ടോ?
9: റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാല് അതിങ്ങനെ മൂളും, കുളിക്കുമ്പോഴൊക്കെ അങ്ങനെ മൂളും. എനിക്ക് ഓർമ്മ

0: കാർത്തികനിലെ ആ ജാനകിയമ്മ പാടിയ കൺമണിയേ എന്നുള്ള പാട്ട് അത് കഴിഞ്ഞ് വന്നപ്പോ ഇങ്ങനെ അത് പാടിയിട്ട് ഞാൻ പുതിയൊരു ഹമ്മിങ് ആണ് അതിൽ കൊടുത്ത. ഞങ്ങളെ അയൽവാസികൾ ഇങ്ങനെ ചെറുപ്പക്കാരെ ആൺകുട്ടികളൊക്കെ വന്ന് ചോദിക്കും ഇപ്പനോട് ബാക്ക പുതിയ പാട്ട് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പൊക്കെ എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ്, അയൽവാസി കുട്ടികളെയും പെൺകുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പൊ മോനെ മോളെ എന്നല്ലാതെ ആരും വിളിക്കൂല, അത്രക്കും ഇഷ്ടമാണ് അയൽവാസികളെ. മദ്രാസ് പോവാണ് എല്ലാരോട് കുട്ടികളെ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞിട്ടാണ് പോവുക ഞങ്ങൾ കല്ലായിലുള്ള വീട്ടിലൊക്കെ. അപ്പൊ അങ്ങനെ വന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ അത് പുതിയ ഹമ്മിങ് ആണ് മോനെ ഞാൻ ഇട്ടത്, അങ്ങനെ പാടി കൊടുക്കാറുണ്ട്.
1: അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തിയേറ്ററിൽ വരുമ്പോ കുടുംബത്തെ കൂട്ടി പോവാറുണ്ടോ?
0: ഇപ്പൊക്കെ സിനിമ കാണാന്ന് പറഞ്ഞത് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. മദ്രാസിൽ എന്നു രാത്രി ഫിലിമിന് പോയി, ഇവിടെ വന്നാല് ഞങ്ങളെ എല്ലാ ഫിലിമിനും ഇപ്പൊ കൊണ്ടുപോകും. അത് ഞങ്ങളെ കല്ലായിൽ തൊട്ട അടുത്ത് ലക്ഷ്മി തിയേറ്റർ എന്ന ചെറിയൊരു സിനിമ ഉണ്ട്, അതിൽ വരെ ഇപ്പൊ കൊണ്ടുപോകും കുട്ടികളെ സിനിമക്ക്. ഇനി വീട്ടിൽ വിരുന്ന ആര് വന്നാലും ഒരു സിനിമ കണ്ടിട്ട് പോയാൽ മതി എന്നപ്പൊ പറയാം, അവരെ സിനിമ കാണിച്ചപ്പോ വിടുകയുള്ളൂ.
1: അദ്ദേഹത്തിന്റെ ജീവിതചര്യ ചിട്ടകൾ എങ്ങനെയായിരുന്നു?
0: ഇപ്പൊ ഭയങ്കര ഒരു വൃത്തിന്റെ ആളാണ്, എപ്പോഴും ഇപ്പൊക്ക് വൃത്തിയിൽ ഒരു ദിവസം രണ്ട് പ്രാവശ്യം കുളിക്കണം. രാവിലെ കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ വൈകുന്നേരം കുളിക്കും, എന്നിട്ട് പിന്നെ വേറൊരു ഷർട്ട് ഇടണം. അങ്ങനെ ഡ്രസ്സുകളൊക്കെ അതുപോലെ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി തരുന്ന ആളാണ്. ആ ചിട്ടയിലുള്ള ആ വൃത്തിയിലും ഭംഗിയിലും ഫോം നടക്കുന്ന ആളാണ്. അപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ ആളെന്നെ കിട്ടിയ മോളാണ് ഞാൻ. തുണിഷാപ്പ് കൊണ്ടേ മോക്ക് ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചിട്ട് ചൂണ്ടിക്കാട്ടി കൊടുത്തത് എടുത്തു തരുന്ന ആളാണ്. പിന്നെ തുന്നൽക്കാരനെ തന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നിട്ടാണ് ഇപ്പം മദ്രാസ് നന്നായിട്ട് തുണി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മോഡലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് തയ്പ്പിച്ച് തരുന്നത്. അത്രയും സ്നേഹവും പാട്ടിൽ മാത്രല്ല എല്ലാ ഡ്രസ്സിങ്ങിലും, കുട്ടികളെ ഡ്രസ് ഇടണതിൽ എല്ലാത്തിലും ഒരു കല ഉണ്ടായിരുന്നു.
1: ഓക്കെ, ഇനി അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു മകൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും?
0: ആദ്യം ചുണ്ടിലേക്ക് വരുന്നത് എനിക്ക് വാസന്ത പഞ്ചമി നാളിൽ നിന്നുള്ള ആ പാട്ടാണ്, ജാനകമ്മ പാടിയ ആ പാട്ട്. എന്താണെന്നറിയാം, ആ പാട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്.

0: ബാബുരാജനോട് മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലബാറിലുള്ള ആളുകൾക്ക് ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. ആ ഒരു ലാളന ഇപ്പോഴും ലഭിക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും. എത്രയോ സ്ഥലത്തുനിന്നും എത്രയോ ആളുകളെടുത്തുനിന്നും ആ ലാളനി ബാബുക്കൻ്റെ മോള് എന്ന് പറയുമ്പം കിട്ടുന്ന ആ സ്നേഹം ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആ അപ്പൻ്റെ മോളായത് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.

0: കേട്ട് കൊതി തീരാത്ത ഒട്ടനവധി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ മലയാള ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ എം എസ് സാബിറ.
1: കണ്ണങ്കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിച്ചത്
2: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
4: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ഈ മഴക്കാലത്ത് മൾച്ചി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
6: ഗാലക്സി എസ് 25, ഓപ്പോ റെഡ്മി, റെഡ്മി നോട്ട്, വിവോ എക്സ് 300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൾച്ചിയുടെ സ്പെഷ്യൽ പ്രൈസ്, ഇഎംഐ, ബാങ്ക് ക്യാഷ് ബാക്ക്, യുപിഐ ക്യാഷ് ബാക്ക് ഓഫറുകൾ.
5: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾച്ചി പ്രൊട്ടക്ഷൻ പ്ലാൻ.
7: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
8: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
10: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
11: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
12: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
13: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
14: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
15: വെനീസിയ ബാത്ത്വെയർസ്.
16: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
15: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
17: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
18: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
19: ശോഭിക വെഡിംഗ്സ്,
0: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
1: മുബാറക് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
7: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
8: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
11: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ട് എത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഹോട്ടൽ അടച്ചു. സ്ത്രീകൾക്ക് സൌജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതി മറ്റന്നാൾ പ്രാബല്യത്തിൽ വരും. കോഴിക്കോട് ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മന്ദരോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ബീച്ച് ഫുഡ് സ്ട്രീറ്റിലെ കച്ചവടക്കാർക്കും അതിഥി തൊഴിലാളികൾക്കുമായി രാത്രികാല രക്തപരിശോധനാ ക്യാമ്പ് നടത്തി. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും ചേർന്നാണ് ക്യാമ്പ് നടത്തിയത്. നെയ്യാർ ഡാമിലെ ജലനിരപ്പ് മൂന്നാം മുന്നറിയിപ്പ് നിലയായ ചുവപ്പ് ജാഗ്രതയിലേക്ക് അടുത്തു. ഡാമിന്റെ 4 ഷട്ടറുകളും രാവിലെ 10 20 സെന്റിമീറ്റർ വീതം ഉയർത്തും. പരിസരവാസികൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ VN അൻസൽ നിര്യാതനായി. മൃതദേഹം വൈകിട്ട് 4 കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വേയെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചൽസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-4 ഗോളുകൾക്കാണ് അമേരിക്കയുടെ വിജയം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
4: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
3: കണ്ണങ്ങണ്ടി.
5: പുറത്തെന്ത് മഴയാ,
6: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
5: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ. ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
7: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
5: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഓർമ്മകളുടെ സംഗീതം.
1: ഓർമ്മകളുടെ സംഗീതത്തിൽ ഇന്ന് ഗാനരചയിതാവ് എസ് രമേശൻ നായരുടെ ഓർമ്മ പാട്ടുകൾ.

കന്യാകുമാരി ജില്ലയിലെ കുമാരപുരത്തെ ഒരു ചെറു തുളസിച്ചെടി ആകാശവ്യാപിയായ അശ്വത്ഥമായി വളർന്നതിൻ്റെ കഥയാണ് എസ് രമേശൻ നായരുടെ അക്ഷരജീവിത കഥ. അതിലേക്കുള്ള കൊച്ചു കൊച്ചു പടിപ്പുരകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും ചലച്ചിത്രഗാനങ്ങളും. അവയിലൂടെ ഉള്ളിൽ പ്രവേശിച്ചാൽ ആ ദർശനങ്ങളുടെ വിസ്താരം കാണാം. കവിയും ഗാനരചയിതാവുമായ അന്തരിച്ച എസ് രമേശൻ നായരെക്കുറിച്ച് കവിയും സുഹൃത്തുമായ വി മധുസൂദനൻ നായർ എഴുതിയ ഈ കുറിപ്പിൽ ആ സർഗജീവിത സാകല്യത്തിൻ്റെ സംഗ്രഹമുണ്ട്.

കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും ദർശനകാന്തി പ്രസരിപ്പിച്ച ഒരു സർഗാത്മക ജീവിതമായിരുന്നു രമേശൻ നായരുടേത്. മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിൽ നിന്നും സംഘസാഹിത്യം പോലുള്ള പ്രാദേശിക സാഹിത്യധാരകളിൽ നിന്നും ഒരുപോലെ വെള്ളവും വളവും ഊർജവും വലിച്ചെടുത്താണ് ആ കാവ്യജീവിതം ആകാശപ്പരപ്പിലേക്ക് വളർന്നതും പടർന്നതും.

ആകാശവാണിയിലെ ഔദ്യോഗിക ജീവിതകാലത്ത് മഹാകവി അക്കിത്തവുമായുള്ള ആത്മബന്ധം രമേശൻ നായരുടെ സർഗീയതയ്ക്ക് കരുത്തായി. എത്രയെത്ര ലളിതഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ ആകാശവാണി വഴി ആസ്വാദകരിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഒരു ഗാനം മാത്രം, ഒരേ ഒരു ഗാനം മാത്രം ഇവിടെ ചേർക്കുന്നു. ആ ഒരു ഗാനം മതിയാകും രമേശൻ നായരുടെ വഴി ഏതെന്നറിയാൻ.

ലളിതഗാനങ്ങളിൽ നിന്ന് പാട്ടെഴുത്തിന്റെ മറ്റൊരു വിശാല മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന രമേശൻ നായരെയാണ് പിന്നീട് ആസ്വാദക സമൂഹം കാണുന്നത്. ഭക്തിഗാന രംഗമായിരുന്നു അത്. അനൌദ്യോഗികമായ ഒരു കണക്ക് പ്രകാരം 3000-ൽ ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിലേറെയും അളവറ്റ ജനപ്രീതി നേടിയെടുത്ത ഇതുപോലുള്ള ഗാനങ്ങളായിരുന്നു താനും.

1985 പുതിയൊരു രംഗം രമേശൻ നായരുടെ മുന്നിൽ വഴി തുറക്കുന്നത്. ലളിതഗാനങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും ജനപ്രിയത രമേശൻ നായരെ സിനിമാ രംഗത്തിനും അഭിമതനാക്കി തീർത്തു. ആ വർഷം 3 സിനിമകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഗാനരചന നിർവഹിച്ചത്. ഇടനിലങ്ങൾ, പത്താമുദയം, രംഗം എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. അതിൽ രംഗം എന്ന ചിത്രത്തിലെ പാട്ടുകൾ ആസ്വാദകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ ഒരുപോലെ പിടിച്ചുപറ്റി.

0: കിറ്റ് വായിക്കാനുള്ള സമയവും ഒക്കെ കിട്ടുകയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ രീതി നമുക്കറിയാൻ പറ്റും.
1: എസ് രമേശൻ നായർ,
0: ഈ കഥാപാത്രങ്ങൾ ഏതവസ്ഥയിൽ നിൽക്കുന്നു, കഥയുടെ മൊത്തത്തിലുള്ള പോക്കെങ്ങനെ, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ലയിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ പല പടങ്ങളിലും എങ്ങനെയെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ആവില്ല, ചിലർ ലൊക്കേഷനിൽ ചെന്നിരുന്നിട്ടൊക്കെ എഴുതുള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കഥ ആലോചിക്കുന്നവരേ ഉണ്ട്, അത്രയും വളർന്നു പോയി മലയാള സിനിമ. അല്ല, അത് നമ്മൾ കാണുന്നുണ്ടല്ലോ തിയേറ്ററുകളിലൊക്കെ, കഥ പിന്നെ ആലോചിക്കുകയുള്ളൂ, അതൊരു ദുരന്തകഥയായിരിക്കും ചെയ്യും. അങ്ങനെയൊന്നും വരരുത്, കാരണം വളരെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. പല സ്ക്രിപ്റ്റുകളും പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ വായിക്കും, ഞാൻ അത്രയും സഹകരിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കും പഠിക്കാമല്ലോ ഒരു സ്ക്രിപ്റ്റ് ഒരാളെങ്ങനെ എഴുതി. ഇപ്പോൾ MD സ്ക്രിപ്റ്റ് ആദ്യം ഞാൻ വെച്ച് തുടങ്ങി, നല്ലൊരു അനുഭവമായിരുന്നു ആദ്യത്തെ ആ പടത്തിൽ രംഗം. പിന്നെ അത് കഥകളിയെ സംബന്ധിക്കുന്ന ഒരു പ്രമേയമായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളതാണ്, കാരണം MA ഒരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ പഠിച്ചത് കഥകളി ആട്ടക്കഥ. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും.

0: 600-ലധികം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയ രമേശൻ നായർ സ്വന്തം കരിയർ ഗ്രാഫ് രേഖപ്പെടുത്തുന്നതിന് പകരം പാട്ടെഴുത്തിൽ തന്നെ നയിച്ച വീക്ഷണങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും താൻ അഭിമുഖീകരിച്ച പ്രതിസന്ധികളെക്കുറിച്ചും രേഖപ്പെടുത്തുകയാണ് ഇനി. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ ചില പാട്ടുകളും കൂട്ടിനുണ്ട്.
1: ചിരഞ്ജീവിത്വമുള്ള ഭാവങ്ങളുണ്ട്. നമ്മൾ ചിരഞ്ജീവികളുടെ കാര്യം പറയുമ്പോഴേ

0: ഏഴ് ചിരഞ്ജീവികളെ കുറിച്ച് മഹാഭാരതി പറയുന്നു. അവരാരൊക്കെയെന്ന് വെച്ചാൽ അശ്വത്ഥാമ ബലിർ വ്യാസോ ഹനുമാംച വിഭീഷണ കൃപ പരശുരാമശ്ച സപ്തൈതേ ചിരഞ്ജീവിന. ഈ ഏഴ് പേരാണ് ചിരഞ്ജീവി.
1: ചിരന്തനങ്ങളായ മനുഷ്യഭാവങ്ങളുടെ ആവർത്തിച്ചുള്ള വിഭിന്ന ആവിഷ്കാരങ്ങളാണ് സർഗരചനകൾ.
0: ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹനുമാംച വിഭീഷണ, ഹനുമാൻ മരിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. ആ വിശ്വസ്തത, ആ യജമാന ഭക്തി, അശ്വത്ഥാമാവ് മരിച്ചിട്ടില്ലെന്നല്ല അർത്ഥം. ആസ്വാസ്ഥ്യം, അതായത് കുരമ്പേറ്റ പക്ഷി നിലത്ത് വീണ് പിടയ്ക്കുന്ന പിടച്ചിലിൻ്റെ ആസ്വാസ്ഥ്യം നിരന്തരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കഥാപാത്രമാണ് അശ്വത്ഥാമ. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അങ്ങനെ 5400 വയസ്സായി എന്നല്ല അതിൻ്റെ അർത്ഥം. ആ ഭാവം അതിൽ വ്യാസമഹർഷി ഒരാളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരെന്നറിയാമോ? അവനവനെ തന്നെ. അശ്വത്ഥാമ ബലിർ വ്യാസോ, വ്യാസനെ ഉൾപ്പെടുത്തി. മഹാബലിയെ ഉൾപ്പെടുത്തിയെന്നു വെച്ചാൽ തലയിൽ ചവിട്ടുന്ന കാലിൽ ഈശനെ കണ്ട ബലവദ് വിനയം എന്നാണ് പറയുന്നത് മഹാബലി. ഒരാൾ തൻ്റെ തലയിൽ കാല് വെച്ച് ചവിട്ടാണ് പാതാളത്തിലേക്ക് താഴത്തെ. ആ കാല് തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച ബലവത്തായ വിനയം. ആ ഭാവം മരിച്ചിട്ടില്ല. ഭൗതികമായിട്ട് മഹാബലി ജീവിച്ചിരിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ആ ഭാവം മരിച്ചിട്ടില്ല. വിഭീഷണനെ പറ്റി എന്താണ്? സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും അധർ ചെയ്യുന്ന അധർമ്മമാണ്, എനിക്ക് കൂട്ടു നിൽക്കാൻ വിഷമമുണ്ട്. ധർമ്മം പിന്നെ എവിടെ ഉള്ളത്? ശത്രുപക്ഷത്താണ്, ജ്യേഷ്ഠൻ്റെ ശത്രുപക്ഷത്ത്. ആയിക്കോട്ടെ, ധർമ്മം എവിടെയുണ്ടോ അവിടെ നിൽക്കും. എന്തുകൊണ്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ അങ്ങനത്തെ കാരണം വരുന്നുണ്ട്? എൻ്റെ മോനാണ് പക്ഷെ അവൻ ചെയ്തതിറ്റ മറ്റവനെ ചെയ്യും. ആ ഭാവം മരിക്കുന്നില്ലെന്നോ, അതാണ് വിഭീഷണൻ. പരശുരാമൻ ആദ്യമായിട്ട് സ്വന്തം പിതാവ് തന്നെയാണ് പറഞ്ഞത് മാതൃഹത്യ ചെയ്യാൻ. ജമദഗ്നി മഹർഷി പറയുന്നു അമ്മ ഒന്നുള്ള രേണുകയെ ആ അനുസരിച്ചു ഒന്നു. ശരി, നിനക്കൊരു വരം ഞാൻ തരുന്നു, എന്താ വേണ്ട, അമ്മയെ ജീവിപ്പിക്കണം, ജീവിപ്പിച്ചു. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നത്, അത് സ്വന്തം അമ്മയാണ് കൊന്നു കളഞ്ഞത്. പിന്നെ ഹിംസ ഒരു കുറ്റമായിട്ടൊന്നും തോന്നിയില്ല. 21 വട്ടം ക്ഷത്രിയ സംഹാരം വ്യാസൻ അദ്ദേഹത്തിനാണ്. ജീവിത നിരീക്ഷണം, അതിൻ്റെ സാക്ഷാത്കാരമാണ് വ്യാസം. നമ്മളിപ്പോഴും ജീവിതം പഠിക്കുന്നു, അതിന് മരണമില്ല. ഏത് പാഠപുസ്തകവും പഴയതാവും. പകുതി വിലയ്ക്ക് വിൽക്കുക, കടലാസ് വിലയ്ക്ക് തൂക്കി വിൽക്കുക. തൂക്കി വിൽക്കാൻ കഴിയാത്തൊരു പാഠപുസ്തകമാണ് ജീവിതമാണ്. അത് പഠിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൻ്റെ അനന്ത സാധ്യതകൾ, ജീവിതത്തിൻ്റെ തീവ്രതകൾ അറിയാനും ഉൾക്കൊള്ളാനും അത് അന്യർക്ക് പറഞ്ഞു കൊടുക്കുവാനും, അതേത് മാധ്യമത്തിലൂടെ ആയാലും ശരി, കവിതയിലൂടെ ആയാലും ശരി, കഥയിലൂടെ ആയാലും ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന തിരക്കഥാരൂപത്തിലായാലും ശരി, പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, ആ കഴിവ് ലോകത്തിൽ നിന്ന് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. അതാണ് അദ്ദേഹം അശ്വത്ഥാമാബലർ വ്യാസോ അദ്ദേഹത്തെ അവനവനെ തന്നെ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു നല്ല ജീവിത വ്യാഖ്യാതാവ്, നല്ലൊരു എഴുത്തുകാരൻ ഒരിക്കലും മരിക്കുന്നില്ല, ചിരഞ്ജീവിയ.
1: ചിരന്തനവും എന്നാൽ നിത്യനൂതനവുമായ ഹൃദയവികാരമാണ് പ്രണയം. താൻ എഴുതിയ പ്രണയഗാനങ്ങളുടെ അടിസ്ഥാന തത്വം ഇതാകുന്നു. രമേശൻ നായർ തുടരുന്നു.
0: നിത്യനൂതനാണ്, പഴക്കമില്ലാത്ത ഒരു സാധനമേ ഉള്ളൂ. ഇപ്പോൾ പ്രണയം എന്ന് പറഞ്ഞു, പണ്ടേ അതും പണ്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം. എന്നാൽ പിന്നെ ഇതൊക്കെ എന്നോ ഇന്ന നൂറ്റാണ്ടോടുകൂടി ബാൻ ചെയ്ത് പോകണ്ടേ? ചിരഞ്ജീവിത്വമുള്ള ഭാവങ്ങളുണ്ട്.

നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിച്ചു വന്ന ആ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് പനിയെത്തി പ്രാവുകറ്റ് പടം എഴുതുന്നു. നമ്മളെ മനസ്സിനെ റീവൈൻഡ് ചെയ്യും കോളേജ് കാലത്തിലേക്ക്. ഇത്രയും പ്രായമായി ഞാൻ ഓ പ്രിയ പ്രയാണ, അവനെന്ത് ചിന്തിക്കും അല്ലേ. കഥാപാത്രം ആത്മാംശമുള്ള കഥാപാത്രങ്ങളൊക്കെ, ജീവാത്മാവ് പരമാത്മാവെന്ന് പറയുമ്പോൾ പരമാത്മ സ്പർശമുള്ള കഥാപാത്രങ്ങൾ.

പക്ഷേ ഈ സംഘർഷാത്മകമായ ഒരു സാഹചര്യം ആവിഷ്കരിക്കുമ്പോൾ അത് ശരിക്കും പ്രേക്ഷകൻ്റെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇടയ്ക്ക് ഒരു റിലാക്സ് മൂഡ് ഉണ്ടാവുക, ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ അവിടെ ആയിരിക്കും ഒരു പാട്ട് വരുന്നത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഈ ഗുരു, രാജീവ് അഞ്ചൽ ഗുരു എന്ന് പറയും.

രാജീവ് എന്നോട് പറഞ്ഞത് വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സബ്ജക്റ്റിൽ നമ്മൾ കൊണ്ട് വരുന്ന സന്ദേശം ശരിക്കും സാധാരണക്കാരിൽ എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ സഹിച്ചെന്ന് വരില്ല. ഒറ്റ പടം മാത്രമായിട്ട് വളരെ തീക്കനൽ പോലെ ഈ കഥ മാത്രം ഇങ്ങനെ പൊള്ളിച്ച് പൊള്ളിച്ച് കൊണ്ടുപോയാൽ ചിലപ്പോൾ എ സി എന്ന് വരില്ല, ആളുകൾ എണീറ്റ് പോകും. ഇതവരുടെ മനസ്സിൽ പതിയണം. അത് സംഗീതത്തിലൂടെ തന്നെ പറ്റുന്നു. ക്ലിക്കറ്റ് ദേവസംഗീതം അതൊക്കെ അങ്ങനെ ഉണ്ടായോ ആ സന്ദർഭം എന്ന് വെച്ചാൽ അവർക്ക് കണ്ണ് കാണില്ല. പക്ഷെ അവൻ്റെ ഒരു പ്രമേയമുണ്ട്, അവന് പറയാൻ പറ്റില്ല എൻ്റെ മുഖം പൂവിനെ പോലെ സുന്ദരമാണ്. കാരണം അവരുടെ മുഖം അവൻ കണ്ടിട്ടില്ല, പൂവും കണ്ടിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? കേൾവിയിലൂടെ ദേവസംഗീതം നീയൽ കേൾക്കാം. തേങ്ങുന്ന ഈ കാറ്റ് നീയൽ ഒരു പരീക്ഷണമായിരുന്നു ശരിക്കും ആ ഒരു പടം. ഒരു എഴുത്തുകാരെന്നുള്ളതിന് കിടക്കുന്നുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയാം.

0: അടിസ്ഥാനപരമായി കലാകാരന് ആവിഷ്കരിക്കാൻ പഴയ കാര്യങ്ങളെയുള്ളൂ എന്നതാണ് സത്യം. ആ പഴയതിനെ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുക എന്നതാണ് അവന് മുന്നിലുള്ള വെല്ലുവിളി.
1: എല്ലാവരും എല്ലാം ചെയ്തു വെച്ചു കഴിഞ്ഞു. ഏത് സിനിമാ കഥയുടെ ഡിസ്കഷനിലും സ്വതേവരൻ ഇത് പറ്റ പടത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്, എല്ലാം എല്ലാ പടത്തിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, പുതിയതായിട്ട് എന്താട്ടാണ്. അപ്പോൾ അത് വലിയൊരു പരീക്ഷണമാണ്. ഈ പുതുമയൊക്കെ പുതുമയായിട്ട്

നമ്മൾ ഒന്നൊന്ന് കൊണ്ടുവരാനുള്ളൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടലുണ്ട്. വന്നു കഴിഞ്ഞു പലതും അല്ലേ, പറയപ്പെട്ട് കഴിഞ്ഞു കഥകളെല്ലാം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആദികവിയുടെ ഒക്കെ സ്ഥാനത്താണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, എന്തെഴുതിയാലും. നമ്മൾ എഴുതുമ്പോൾ അതുപോലെ വന്നല്ലോ, ഇതുപോലെ വന്നല്ലോ. അപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയാണ് വാസ്തു. എല്ലാം കഴിഞ്ഞിരിക്കുന്നു, പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാനുണ്ട്, നിൽക്കും ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് പുതുമകളിലേക്ക് പോകാനുണ്ട്. ഒന്ന് വെച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാവാതെ എഴുതിയിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ എഴുതി കഴിഞ്ഞാൽ നേരെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് മറ്റേ മണി ട്രാൻസ്ഫർ പോലെ പ്രേക്ഷകൻ്റെ ഹൃദയത്തിലായിക്കാരി. ഇത്ര തന്നെ സ്വത്ത് അവിടെ ഉണ്ടാവണം. ഈ പകർത്തലിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ചോർന്നു പോരുത് അതിൻ്റെ തീഷ്ണത. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവണം.

0: ചലച്ചിത്രത്തിൽ സംവിധായകനാണ് നിർണായക കേന്ദ്രബിന്ദു. അയാൾക്ക് ആവിഷ്കരിക്കേണ്ടതിന്റെ കൂടെ നിൽക്കുക എന്നതാണ് മറ്റുള്ളവരുടെ ധർമ്മം.
1: പിന്നെ മനോഹരമായിട്ട് കഥ പറഞ്ഞു തരുന്നവരുണ്ട്. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഒരുപക്ഷെ ഈ വെള്ളിത്തിരയിൽ കാണുന്നതിനേക്കാളും തീവ്രമായിട്ട് നമ്മൾ അനുഭവിപ്പിച്ച് കഥ പറഞ്ഞു തരുന്നവരുണ്ട്. ഈ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് ഫാസിലാണ്.

മനോഹരമായിട്ട് പറഞ്ഞുതരും. നമ്മൾ വായിച്ചാൽ നമുക്ക് അത്രയും കരയേണ്ട സ്ഥലത്ത് കരയും, ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കും. അതായിട്ട് മാറുക എന്നുള്ളൊരവസ്ഥ വരില്ലേ.

0: ജീവിതം എങ്ങനെ പഠിക്കുക, ഉൾക്കൊള്ളുക, എന്നിട്ട് മറ്റാർക്കും അത് വേദ്യമാവുന്ന മട്ടിൽ അറിയിക്കുക, ആവിഷ്കരിക്കുക, അതാണ് ഒരു എഴുത്തുകാരന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ യോഗ്യത.
1: വികാരങ്ങളുടെ തീവ്രത പിടിച്ചെടുത്ത് ആവിഷ്കരിക്കുക എന്നതാണ് ഒരെഴുത്തുകാരന്റെ മുന്നിലുള്ള വെല്ലുവിളി.
0: നമ്മൾ എത്ര അധികം ഉൾക്കൊണ്ടാലും അത് മറ്റൊരാളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊരു പരാജയം. ഇവിടെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെയാണ് ആവിഷ്കരണം എന്ന് പറയുന്ന വാക്കം പോലെ. നമ്മൾ ആവിഷ്കരിക്കുക, കണ്ടത്, എഴുതിയത്, പിന്നെ അത് വിഷ്വലൈസ് ചെയ്ത് കണ്ടത് ആവിഷ്കരിക്കുക, അവിടെയാണ് ഏറ്റവും വലിയ പ്രയാസമുള്ളൊരു കാര്യം. എൻ്റെ മനസ്സിൽ കണ്ടതിൻ്റെ പത്തിലൊന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം കടൽ എന്ന് മാത്രം എഴുതിയത് കടലാവുന്നില്ല, അവിടെ വിഷമം. അവൾ അഗ്നിജ്വാല പോലെ ആളി, എന്നിട്ട് നമുക്ക് പോരാ. നിങ്ങൾ കണ്ണകിയുടെ കഥ കേട്ടിട്ടുണ്ടാവും, ഒറ്റ മലച്ചയായിട്ട് നിൽക്കുന്ന ഒരു ചെലമ്പോ കയർത്തി പിടിച്ച് ഇങ്ങനെ എഴുതിയാൽ നിൽക്കുമോ അത്? അവൾ അഗ്നിജ്വാല പോലെ ആളി, ഏയ് ബോർ. ആശാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഭാഷ ചെയ്ത് അപൂർണം അല്ലേ. അതാണ് അടുത്ത ധർമ്മസങ്കടം ഒരു എഴുത്തുകാരൻ്റെ. മനസ്സിൽ കണ്ട എൻ്റെ പത്തിലൊന്നും ചിലപ്പോൾ കടലാസി വരില്ല, അപ്പോൾ അവിടെ നിൽക്കുക, വേറെ തരത്തിൽ അത് വരുമോ നോക്ക്. അവൾ ആളി പടരുന്നത് വരെ എഴുതുക ആ ഒരു സെൻറ്റൻസ്, തൊടുമ്പോൾ പൊള്ളണം കൈ ആ സെൻറ്റൻസിൽ, അതുവരെ എഴുതുക. ഞാനൊരു ഉദാഹരണം പറയുന്നതല്ലേ കണ്ണകി, ചിലപ്പോൾ അതിനേക്കാൾ ജ്വലിക്കുന്ന ഒരു നായികയായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ എഴുതുക കടലാസിൽ, അവൾ അഗ്നിജ്വാല പോലെ ആളിപ്പടർന്ന്. എന്നിട്ട് ഈ തെർമോമീറ്റർ വെച്ച് പനി അളക്കില്ലേ? അതായത് നമ്മൾ വിരലുകൊണ്ട് തൊട്ടുമൊക്കെ പൊള്ളുന്നുണ്ടോ? പൊള്ളുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജയിച്ചു, സത്യം.

കണ്ണീരിൻ്റെ കടലായി എന്ന് പറയണില്ലേ, അത് എഴുതി കഴിയുമ്പോൾ ആ മാഞ്ഞു പോയിരിക്കണത് നമ്മുടെ കണ്ണീര് വീണിട്ട്. പിന്നെ അവനവന് ഉൾക്കൊള്ളുന്ന ഒരു സാധനമല്ലേ എഴുതാവൂ, അതല്ലാതെ പറ്റാതെന്നറിയോ? നിങ്ങൾ എന്നെ പറ്റിക്ക എഴുതിയെന്ന് ഞാൻ പറയണം, അവൾ കണ്ണീരിൻ്റെ കടലായി, എന്നിട്ട് തനിക്ക് എനിക്കൊന്നും സംഭവിച്ചില്ല, നമ്മളപ്പോൾ കരഞ്ഞു തുടങ്ങണം. അത്രയും തീവ്രമായിട്ട് ആവിഷ്കരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പറ്റണം. ഞാനിത് വാസ്തു നിങ്ങളോട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ എന്നോട് പറയാം. കാരണം ഞാൻ അനുഭവിക്കുന്ന ഒരു സാധനമാണ്, ഞാൻ കൊടുത്തേ പറ്റുള്ളൂ ഈ സാധനം എഴുതിയിട്ട്. അപ്പം ഞാൻ വാസ്തുവിന് പറഞ്ഞത് എൻ്റെ സ്വകാര്യമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊരു പങ്കുവയ്ക്കലാണ്, അനുഭവത്തിൻ്റെ ഒരു പങ്കുവയ്ക്കലാണ്. ഞാനൊക്കെ എഴുതിപ്പോകുന്ന ഘട്ടങ്ങളിൽ എന്തൊക്കെ അനുഭവിച്ചു, ഒറ്റക്കാലിൽ നിന്ന് അവസ്ഥ അറിയാമല്ലോ, പരമശിവനെ കിട്ടാൻ വേണ്ടി പാർവതി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുമ്പോൾ ഞാൻ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവരത് നേടിയെടുത്തു അല്ലേ. അല്ല, ഒറ്റക്കാൽ തപസ് തന്നെയാണ് ആവശ്യം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രകാശഗോളം നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നമ്മളകത്ത് ജ്വലിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ സങ്കല്പങ്ങൾ എഴുത്തിനെക്കുറിച്ച്.

ഗാനരചയിതാവ് എസ് രമേശൻ നായരുടെ ചില ഓർമ്മകളും നിരീക്ഷണങ്ങളും പാട്ടുകളുമാണ് ഓർമ്മകളുടെ സംഗീതത്തിൽ നിങ്ങൾ കേട്ടത്. ആഖ്യാനം വിനീത സുമം, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം. അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപും മഹാദേവനും പാടിയത്. യൂസഫലി കെച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിത്താരാം.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
3: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI യിലും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ത കയ്യാലെ എന്നെ വീണ നീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ത നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

FM പ്രധാന വാർത്തകൾ. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരുന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. നിപ്പയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ജാഗ്രതയും ഗൌരവപൂർണവുമായ സമീപനമുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വകുപ്പ് എടുക്കേണ്ട മുൻകരുതലുകൾ ഉണ്ടായില്ലെന്നും ആരോഗ്യമന്ത്രി നേരിട്ടെത്തി ബന്ധപ്പെട്ടവരെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടിയിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ്പ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ.

രാഷ്ട്രീയ മത്സരമായി ഇതിനെ കാണരുതെന്നും നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് താൻ അവിടെ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ ചൊവ്വാഴ്ച മുതൽ ചതുശങ്ങൾക്ക് തുടക്കമാവും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 11 മണിക്ക്.

0: ഇന്ത്യനം വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ ചൊവ്വാഴ്ച മുതൽ ചതുശങ്ങൾക്ക് തുടക്കമാവും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. FM പ്രധാന വാർത്തകൾ കേൾക്കാം. ഇനി 11
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
4: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൺ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ചലച്ചിത്ര ഗാനങ്ങൾ. ആരണ്യകം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. INV കുറിപ്പിന്റെ വരികൾ, രഘുനാഥ് സേതന്റെ സംഗീതം.

0: 55-inch വലിയ LED ടിവിയിൽ ഓൺക്യൂ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
1: ഡെയ്സി എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം, പി ഭാസ്കറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ഒ എൻ വി കുറിപ്പ് എഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം ജാലകം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: ചുമരിന്റെ നിറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടം വായെടുത്തു വച്ചു ഒരു മൺ ചുമ

പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാഡമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരുന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന

പ്രധാനമന്ത്രി, സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫ്ലിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിലെത്തുന്നത്. സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഇവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി മറ്റ് ലോക നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനാ മേധാവികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ മാസം 18 പാരീസിലെത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. നിപ്പയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യമേഖല സജ്ജമാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ മുൻകരുതൽ എടുത്തതായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം പ്ലീഡർ നിയമനം നിർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തരമായി ഇന്ന് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിപ്പ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രീയ മത്സരമായി ഇതിനെ കാണരുതെന്നും നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് താൻ അവിടെ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ്പ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻവർഷങ്ങളിലും നിപ്പ ബാധയുണ്ടായപ്പോൾ NCDC സംഘം കോഴിക്കോട് സന്ദർശിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം, ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പകർച്ചസാധ്യത കൂടുതലായ ഷിഗല്ല രോഗബാധ ബാക്ടീരിയ പകർത്തുന്ന വയറിളക്ക രോഗമാണ്. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. ജലസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അന്വേഷണം ദേശീയ അന്തർദേശീയ നടപടിക്രമങ്ങളനുസരിച്ച് ഊർജിതമായി തുടരുകയാണെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. അപകടകാരണം കൃത്യമായി കണ്ടെത്തുമെന്നും വ്യോമയാന സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ US നാവികസേന നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് ശക്തമായ പ്രതിഷേധം അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയെന്നും സിവിലിയൻ കപ്പലുകൾക്കു നേരെ നടന്ന ഇത്തരം മാരകമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യത്തിന്റെ സുരക്ഷയെ തകർക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മാണാധിഷ്ഠിത വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നൽകുന്ന പ്രാധാന്യം വ്യവസായ പുരോഗതിക്ക് ആക്കം കൂട്ടിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി പറഞ്ഞു. ബംഗളൂരുവിൽ സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 65-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. റിക്രൂട്ട്മെന്റ് വേഗത്തിലാക്കാൻ ടാബ്ലറ്റ് അധിഷ്ഠിത പരീക്ഷകൾ കൂടുതൽ വ്യാപിപ്പിക്കണമെന്നും ഉദ്യോഗാർത്ഥികൾക്കിടയിലെ വ്യാജ പ്രചാരണങ്ങളെ കൃത്യമായ വിവരങ്ങൾ നൽകി പ്രതിരോധിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോ TV സോമനാഥൻ, NTA ഡയറക്ടർ ജനറൽ

അഭിഷേക് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസത്തെ തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പരീക്ഷാ പ്രക്രിയയുടെ വിശ്വാസത ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ജില്ലാ ഭരണകൂടങ്ങളും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഡോക്ടർ ടി വി സോമനാഥൻ യോഗത്തിൽ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരഗ്വായെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചലൻസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 4-4 അമേരിക്കയുടെ ജയം. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനെയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 വീതം നേടി. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. ഇന്ന് ഉച്ചയ്ക്ക് 3:00 സ്കോട്ട്ലൻഡ് അയർലൻഡിനെയും രാത്രി 7:00 ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെയും 11:00 വിൻഡീസ് ന്യൂസിലൻഡിനെയും നേരിടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കെതിരെ നടത്തുന്ന അക്രമണങ്ങൾക്കെതിരെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം 15 രാവിലെ 9:00 തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. അവബോധത്തിനപ്പുറം വയോജന ദുരുപയോഗം തടയൽ ഫലപ്രദമാക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന ദ്വിദിന പരിശീലന പരിപാടി 17 നടത്തും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വി.എൻ. അൻസൽ നിര്യാതനായി. ചന്ദ്രിക മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്നു അദ്ദേഹത്തിന്. 59 വയസ്സായിരുന്നു. മൃതദേഹം വൈകിട്ട് കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇ.എം.എസിന്റെ ലോകം ദേശീയ സെമിനാറിന് ഇന്ന് മലപ്പുറം അരീക്കോട്ട് തുടക്കമാകും. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സുനിൽ പി. ഇളയിടം അനുസ്മരണ പ്രഭാഷണം നടത്തും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5:00 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി കത്തിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇവിടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് ജീവനക്കാർക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും എയർ ന്യൂസ് അറ്റ് കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30. നിയത്രധന്യ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ONV കുറിപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജി. ദേവരാജൻ.

0: നിനച്ചുപോയി.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ കാലത്ത് 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്.

0: മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രിയ ഗീതം.
3: പ്രിയഗീതത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടി ഇനി വിളിക്കാം. നമ്പർ 0495236174 2366176. മറ്റൊരു നമ്പർ 9447444800. സമൂഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: സർപ്പം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, സുശീല എന്നിവർ പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിന്ദു സജിത് മന്നമംഗലത്ത് നിന്നും.
1: പ്രിയ ഗീതം.

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ.
1: നോ,
0: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പ്രിയ ഗീതം.
5: നരിക്കുനിയിൽ നിന്നും ഷീന ആവശ്യപ്പെട്ട ഗാനം വിചാരണ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. S. രമേശൻ നായരുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി
1: ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈജി ലാഭമഴയെത്തി.
2: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
1: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
2: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
1: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
2: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: പ്രിയ ഗീതം.
4: വാഴക്കാട് നിന്നും ഷെറീന ആവശ്യപ്പെട്ട ഗാനം ഐത്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: 77% ഓഫിൽ ഹോം തിയേറ്റർ,
0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്,
1: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: കണ്ണങ്ങണ്ണിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
3: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ണി സന്ദർശിക്കൂ.
0: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ, അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
3: കണ്ണങ്ങണ്ടി മഴക്കാല മേള.
2: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
3: കണ്ണങ്ങണ്ടി.
4: പ്രിയ ഗീതം.
5: കെ ജയകുമാർ റെഡ്ഡി രവീന്ദ്രനീണ നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം കിഴക്കുണരും പക്ഷി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചിറ്റാരിപ്പറമ്പ് നിന്നും ബാബു.

0: മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ, മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് ഇരു രാജ്യങ്ങളും പ്രതിബദ്ധത അറിയിച്ചു. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് ബോർഡർ ഗാർഡും തമ്മിൽ June 8 മുതൽ 11 വരെ ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് തീരുമാനം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോ. TV സോമനാഥൻ വിലയിരുത്തി. പരീക്ഷ നടത്തി

നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ കാബിനറ്റ് സെക്രട്ടറി ഡോ ടി വി സോമനാഥൻ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുറ്റാരോപിതരെ സഹായിക്കുന്ന സമീപനമാണ് ദേവസ്വം പ്ലീഡറുടെ നിയമനത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ ഒരു നിയമനം നടക്കുകയെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. ഭക്തരുടെ ഭാഗത്തുനിന്ന് വ്യാപക പ്രതിഷേധം വന്നതോടെ ദേവസ്വം ബോർഡ് പ്ലീഡറോട് രാജിവെക്കുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്രിമിനൽ കേസുകളിൽ പ്രഗത്ഭനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇഎംഎസിന്റെ ലോകം ദേശീയ സെമിനാറിന് ഇന്ന് മലപ്പുറം അരീക്കോട്ട് തുടക്കമാകും. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വി എൻ അൻസൽ കണ്ണൂരിൽ നിര്യാതനായി. ചന്ദ്രിക മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്ന അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പ്രിയരെ, യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാ 9400022444. യുവർ ചോയ്സിൽ ആദ്യം ഡെയ്സി എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ്റെ ഭാവന, ശ്യാമിൻ്റെ സംഗീതം.

0: ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാർ നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ അരീക്കോട് വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഫസ്റ്റ് അപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: മൂടാലിൽ നിന്നും ലീന ആവശ്യപ്പെട്ട ഗാനമാണ് യുവർ ചോയ്സിൽ കേട്ടത്. കുടുംബസമേതം എന്ന ചിത്രത്തിൽ മിൻമിനി പാടിയത്. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം. കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു വർഷ PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സിൽ രണ്ട് സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, AI പ്രോംപ്റ്റിംഗ്, AI കണ്ടന്റ് ക്രിയേഷൻ, UI/UX വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമാണ്. AI കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. June 15 www.admission.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9946823812. മറ്റൊരു നമ്പർ 9846512211.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം. നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: അത്താണിക്കലിൽ നിന്നും പ്രദീഷ്, പ്രവീൺ, മീര പ്രദീഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനമിത. യേശുദാസും ശൈലജയും പാടിയത്. ചിത്രം ഇത്തിരി നേരം ഒത്തിരി കാര്യം. രചന മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: സപ്നോ കോ ഹക്കീകത് മേ ബദൽനെ കേ ലിയേ സഹി സമയ പർ സഹി കദം ഉഠാനാ സരൂരി ഹേ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനെ കേ ലിയേ അഫ്കാറ്റ് 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹേ. വിവരൺ കേ ലിയേ വിസിറ്റ് കരേ afcat.edcil.co.in.
7: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
8: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
7: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
8: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൌജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൌജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ ഇനി വിഷ്ണുലോകം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിന്റെ ഇഷ്ടശ്രോതാക്കൾ കൈമ്പാലത്തെ രഞ്ജിനി, ബബിത, സിന്ധു, മിനി, സുജിത, സുനന്ദ, സോബിത, സിൻസ

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
3: ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL ആണെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ, വിവാഹമോചിതർ എന്നിവ ആണെങ്കിൽ ആയത് തെളിയിക്കുന്ന രേഖ സഹിതം, പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ June 24 വൈകിട്ട് 5 ഓഫീസിൽ എത്തിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 2022228, STD കോഡ് 04936.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കൈതപ്രം എഴുതി SP വെങ്കിടേഷ് ഈണമിട്ട് ചിത്ര പാടിയ ഗാനമിതാ. ചിത്രം പൈതൃകം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബേപ്പൂരിലെ ഹുദ സമീറ നദീർ അഹമ്മദ്.

0: എഹ്സാസ്.
1: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI-യിലും സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
5: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
7: സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ 18-30 പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, DCA, DTP, ഹോർട്ടികൾച്ചർ, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹൌസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ പരിശീലനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടൽ, വ്യക്തിത്വ വികാസം എന്നിവയിലും പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ June 15 2351403 STD കോഡ് 0495, മറ്റൊരു നമ്പർ 7025692560 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ബന്ധപ്പെടുക.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: പിറന്നാൾ ആഘോഷിക്കുന്ന അഞ്ജുവിനും ആർഷയ്ക്കും വേണ്ടി അത്തോളി പൂക്കോട്ടിൽ നിന്ന് അമ്മ അനിതയും ഗീത, റീന, പുഷ്പ, ജിഷ, ബിന്ദു എന്നിവരും ആവശ്യപ്പെട്ട ഗാനമിത. ONV രചന, മോഹൻ സിത്താരയുടെ സംഗീതം. പാടിയത് MG ശ്രീകുമാർ. ചിത്രം പൊന്നുചാമി.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പിൻവഴിയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
3: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ.

0: ബാങ്ക് ക്യാഷ് ബാക്ക്. കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മോഡൽ ശിവനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
5: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
4: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
5: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
4: മൈജി ലാഭമഴ.
5: TNC അപ്ലൈ.
6: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്.
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
10: എന്നും രാവിലെ 10:30.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: ചേവായൂരിലെ ദിൽന ആവശ്യപ്പെട്ട ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സാഗരസംഗമം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും ജാനകിയും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.
1: എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
2: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
1: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
2: ടിഎൻസി അപ്ലൈ.
0: യുവർ ചോയ്സിൽ ഇനി കാടപ്പടിയിൽ നിന്നും ശാരദ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രമെഴുതി ജോൺസൺ ഈണമിട്ട് ജി വേണുഗോപാൽ പാടിയത്. ചിത്രം മഴവിൽ കാവടി.

ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിലുള്ള യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷാ ഫോമും പ്രോസ്പെക്റ്റസും സ്ഥാപനം വഴിയും അല്ലെങ്കിൽ www.fclkerala.org എന്ന വെബ്സൈറ്റ് വഴിയും ലഭിക്കും. അപേക്ഷകൾ June 15 വൈകിട്ട് 5 മങ്കടലയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിൽ ലഭിക്കും. SC/ST/OEC വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെയുള്ള പഠനം സൗജന്യമാണ്. ഈ ഗ്രാന്റ് സ്കോളർഷിപ്പ് വഴി മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സൗജന്യ ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CT Arcade, മഞ്ചേരി റോഡ്, മങ്കട ടൗൺ എന്ന വിലാസത്തിൽ ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 3295733, STD കോഡ് 0493, മൊബൈൽ ഫോൺ നമ്പർ 9539363275. യുവർ ചോയ്സിൽ ഇനി താനാളൂരിൽ നിന്നും വീണ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ജാതകമെന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV യുടെ വരികൾ, R. സോമശേഖരൻ്റെ സംഗീതം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
9: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിർമ്മാണം, ബഹിരാകാശം, സെമി കണ്ടക്ടർ, ഡ്രോൺ തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോകത്തിലെ തന്നെ മുൻനിര സ്റ്റാർട്ടപ്പ് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ മരണപ്പെട്ടുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. 3 വർഷം പൂർത്തിയാക്കിയതിനാലാണ് ഹെൽത്ത് ഡയറക്ടറെ സ്ഥാനത്തുനിന്ന് സ്ഥലം മാറ്റിയതെന്ന് മന്ത്രി കെ മുരളീധരൻ. വീണ്ടും അവിടെ നിലനിർത്തുകയോ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുകയോ ചെയ്യാമെന്ന നിർദ്ദേശമാണ് ഗവൺമെന്റിന് ലഭിച്ചതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. നാളെ രാവിലെ പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 21 നടക്കുന്ന യോഗദിനത്തിൽ കർട്ടൻ റൈസർ പ്രോഗ്രാം അതിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മായ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ് മിഷനും മൊറാർജി ദേശായി യോഗ ഫൌണ്ടേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 1-ാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു നിര്യാതനായി. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ ആയിരുന്നു അന്ത്യം. കണ്ണൂർ പിലാത്തറയിൽ കാറും സ്വർണവും തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. കണ്ണൂർ 5-ാം പീടിക സ്വദേശി സനു സന്തോഷാണ്

അറസ്റ്റിലായത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് സന്ദർശനത്തിൽ മുൻഗണനയെന്ന് ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫ്രാൻസിലെ നീസ് നഗരത്തിൽ ഭാരത് ഇന്നവേറ്റ്സ് എന്ന പരിപാടിയോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആരംഭിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ഇമ്മാനുവൽ മാക്രോണുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രത്യേക ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം നേതാക്കൾ വിലയിരുത്തും. ഫ്രാൻസിലെ പരിപാടികൾക്ക് ശേഷം നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യയിൽ സന്ദർശനം നടത്തും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 1993 സ്ലോവാക്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് ഇതാദ്യമാണ്. വ്യാപാരം, നിക്ഷേപം, ഓട്ടോമൊബൈൽ നിർമ്മാണം, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ സഹകരണത്തിന് പുതിയ സാധ്യതകൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വീണ്ടും ഫ്രാൻസിലെത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും ക്ഷണിക്കപ്പെട്ട മറ്റ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. ജൂൺ 18 പ്രധാനമന്ത്രി പാരീസിലെത്തും. കൂടുതൽ ഉഭയകക്ഷി

0: കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് മേളയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഇന്ത്യയിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിർമ്മാണം, ബഹിരാകാശം, സെമി കണ്ടക്ടർ, ഡ്രോൺ തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് ലോകത്തിലെ തന്നെ മുൻനിര സ്റ്റാർട്ടപ്പ് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്നും ഇതിലെ പല വിജയഗാഥകളും ചെറുകിട നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും യുവാക്കളാണ് രചിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിൻ്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ ടി വി സോമനാഥൻ, NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അന്വേഷണം ദേശീയ അന്തർദേശീയ നടപടിക്രമങ്ങൾക്കനുസരിച്ച് ഊർജിതമായി തുടരുകയാണെന്ന് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു. അപകട കാരണം കൃത്യമായി കണ്ടെത്തുമെന്നും വ്യോമയാന സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. നിപ സംശയത്താൽ നടത്തിയ എല്ലാ പരിശോധനകളും ഇതുവരെ നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വീണുകിട്ടിയ ആയുധം പോലെ അവർ ഇതിനെ ഉപയോഗിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. ദേവസ്വം ബോർഡിലെ അഭിഭാഷക നിയമനം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഭക്തജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രാജിവെച്ചുവെന്ന് മന്ത്രി മറുപടി നൽകി. നിപ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ ഫലവും നെഗറ്റീവായി. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 3 പേരുടെ ഫലമാണ് നെഗറ്റീവായത്. നിപ ബാധിതരുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു ക്വാറന്റീനിലുള്ള ഇവർ. അതിനിടെ നിപ ബാധയെക്കുറിച്ച് പഠിക്കാനും സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കുവാനും കേന്ദ്ര സംഘം കോഴിക്കോട്ടെത്തി. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധരാണ് എത്തിയത്. നിപയെ ഗവൺമെന്റ് ഗൗരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യമേഖല സജ്ജമാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ മുൻകരുതൽ എടുത്തതായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം പ്ലീഡർ നിയമനം നിർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തരമായി ഇത് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂമിൽ നിന്ന് നിപ ബാധിത പ്രദേശവാസികളെ വിളിക്കുവാൻ അനുവാദം നൽകാത്തതിനെതിരെ PA മുഹമ്മദ് റിയാസ് MLA പ്രതിഷേധിച്ചു. കൺട്രോൾ റൂമിലെ ജീവനക്കാർക്ക് മാത്രം എവിടെ നിന്ന് ഫോണിൽ വിളിക്കുവാൻ അനുമതി നൽകിയാൽ മതിയെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു MLAയുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മലപ്പുറത്ത് നിലവിൽ 5 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് പയ്യോളിയിലും 3 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വയനാട്ടിൽ ഇന്നലെ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം വയനാട്ടിൽ 16. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും. രാവിലെ തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. KSRTC 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ രാവിലെ പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ നിർവഹിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീധർ.
1: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ, ഇലഞ്ഞി, അശോകം, രുദ്രാക്ഷം, ചന്ദനം, അകിൽ തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. മിഥുനമാസം

0: പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
1: പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന് നൽകും. മലയാള സാഹിത്യത്തിൽ സുഭാഷ് ചന്ദ്രന്റെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ജോർജ് ഓണക്കൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ജൂൺ 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1 പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു നിര്യാതനായി. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് മുരാരി ബാബു. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വി എൻ അൻസൽ നിര്യാതനായി. ചന്ദ്രിക, മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്ന അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. മൃതദേഹം വൈകിട്ട് കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-4 അമേരിക്കയുടെ വിജയം. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 വീതം നേടി. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലാണ് മത്സരം. ഇന്ന് ഉച്ചയ്ക്ക് 3 സ്കോട്ട്ലാൻഡ് അയർലൻഡിനെയും രാത്രി 7 ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെയും 11 വിൻഡീസ് ന്യൂസിലാൻഡിനെയും നേരിടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിൽ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഒരു നിശ്ചിത പ്രദേശത്തെ 1-ലധികം മൊബൈൽ ഫോണുകളിലേക്ക് ഒരേ സമയം അടിയന്തര സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന സെൽ ബ്രോഡ്കാസ്റ്റ് സേവനം താൽക്കാലികമായി നിർത്തിവെച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. നിപ ബാധയെക്കുറിച്ച് പഠിക്കാനായി ചെന്നൈയിലെ ദേശീയ ഡിസീസ് കൺട്രോൾ സെന്ററിലെ വിദഗ്ധർ കോഴിക്കോട്ടെത്തി. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച സംഘം കോഴിക്കോട് കലക്ടറേറ്റിൽ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുകയാണ്. കോഴിക്കോട്ട് നിപ സമ്പർക്ക പട്ടികയിലെ 3 പേരുടെ ഫലവും നെഗറ്റീവായി. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന 3 പേരുടെ ഫലമാണ് നെഗറ്റീവായത്. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഇരുവിഭാഗവും രമ്യമായ പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്ന് മന്ത്രി റോജി എം ജോൺ. പ്രശ്നപരിഹാരത്തിനായി ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. ബുധനാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധിക്കുവാനുള്ള അവകാശങ്ങൾ തടയാനല്ലെന്ന് ജില്ലാ കലക്ടർ ശിവം ചന്ദ്ര. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനാണ് 60 ദിവസത്തേക്ക് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണക്കേസിൽ സ്വകാര്യ സ്ഥാപനത്തിനായി ഹാജരായ അഭിഭാഷകനെ ദേവസ്വം ബോർഡിനുവേണ്ടി നിയോഗിച്ചതിൽ ഗൂഢാലോചന നടന്നതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല സ്വർണക്കൊള്ള കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.

പോത്താങ്കണ്ടം ആനന്ദ ഭവനത്തിന്റെ തുരീയം സംഗീതോത്സവം ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി. പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന സംഗീതോത്സവം മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഉത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം, ഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പർ ഇതാ 2366174, മറ്റൊരു നമ്പർ 2366176, STD കോഡ് 0495, മൊബൈൽ ഫോൺ നമ്പർ 9447444800. ഗാനോത്സവത്തിൽ ആദ്യം സത്യനന്ദിക്കാട് എഴുതി ശ്യാം ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സരിത.

പള്ളിയേറ്റിലെ സുനിൽ രാജിന്റെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. വയലാർ എഴുതി, ജി ദേവരാജൻ ഇണമിട്ട്, എ എം രാജ പാടിയത്. ചിത്രം അടിമകൾ.

പുതുപ്പണത്തുനിന്നും എം സി ആവശ്യപ്പെട്ട ഗാനമിത. മുത്തശ്ശി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. പി ഭാസ്കരന്റെ ഭാവന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: നല്ലളത്തെ കൃഷ്ണന്റെ ഇഷ്ടഗാനമിത, പേരിടാത്ത കഥ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഡോക്ടർ സദാശിവൻ, സംഗീതം ആൽബർട്ട് വിജയൻ.

വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസും ലീലയും മാധുരിയും പാടിയ ഗാനമിത ചിത്രം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഈ ഗാനം ആവശ്യപ്പെട്ടത് വട്ടോളി പരുമയിൽ നിന്നും ബാബു.

ലീന പുളിക്കൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമിത ഒ എൻ വി എഴുതി, രവി ബോംബെ ഈണമിട്ട്, ലതികയും ദിനേശും നയിക്കുന്ന ഗാനം, ചിത്രം വൈശാലി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പന്തീരാങ്കാവിലെ അമൽകൃഷ്ണയുടെ ഇഷ്ടഗാനമിത, കിങ്ങിണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന തങ്കപ്പൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ.

കക്കോടിയിലെ വാസു ആവശ്യപ്പെട്ട ഗാനമിത. അൻവർ സുബൈർ എഴുതി, കെ ജെ ജോയി ഇണമിട്ട്, ഇടവാബഷീറും വാണി ജയറാമും സംഘവും പാടിയത്. ചിത്രം മുക്കുവനെ സ്നേഹിച്ച ഭൂതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി യൂസഫലി കേച്ചേരി എഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം രണ്ടു ലോകം. ഈ ഗാനം ആവശ്യപ്പെട്ടത് നല്ലളത്തു നിന്നും രാജൻ.

പേരാമ്പ്രയിലെ വാസുവിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഉയരും ഞാൻ നാടാകെ ഈ ചിത്രത്തിൽ വി.ടി. മുരളി പാടിയത്. ONV യുടെ വരികൾ, KPN പിള്ളയുടെ സംഗീതം.

ഇനി തിരൂർ ഉണ്ണ്യാലിൽ നിന്നും വീണ ആവശ്യപ്പെട്ട ഗാനം. ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ ഈണമിട്ട്, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം ഒരു മുത്തശ്ശി കഥ.

0: ആ സോണിയ വന്നല്ലോ.
1: എന്താണ് ലൂഷൻ, നിങ്ങള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
0: നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
1: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
0: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
1: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
0: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: അപ്പോ പറയൂ, അവിടെ എന്താണ് സംഭവിച്ചത്?
1: എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന

0: കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. ഞാൻ പണം എടുത്തെന്നോ?
1: ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ലേ. ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ മാഡം, നിങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ. ആ, ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ദേ ആൻഡ്രി അതിന് സാക്ഷിയാണ്.
0: എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
1: മുറിയിൽ വന്നപ്പോൾ മേശപ്പുറത്ത് നോട്ടുകൾ കണ്ടില്ലേ? അടുത്തല്ലേ ഇരുന്നത്?
0: കണ്ടു. നിങ്ങളാണ് അരികിലിരുത്തിയത്. എന്നിട്ട് എന്നിട്ട് ഞാൻ എടുത്തുവെന്ന് പറഞ്ഞാൽ നുണയാണത്.
1: ഓഹോ, ഞാൻ എന്തിനു നുണ പറയണം? നീ വരുന്നതിന് മുമ്പ് മുഴുവൻ തുകയും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. നിന്റെ അമ്പരപ്പും എഴുന്നേറ്റ് പോകാനുള്ള തിടുക്കവും കുറെ നേരം കൈകൾ മേശമേൽ വെച്ചുള്ള നിൽപ്പും നിന്റെ സാമൂഹ്യ നിലയും സ്വഭാവ രീതികളും എല്ലാം കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ.
0: ഞാൻ നിങ്ങളുടെ പണം എടുത്തിട്ടില്ല. നിങ്ങൾ എനിക്ക് അവിടെ വെച്ച് 10 രൂപയാണ് തന്നത്. അതിതാ, എടുത്തുകൊള്ളൂ, എനിക്ക് വേണ്ട.
1: അപ്പോൾ 100 രൂപ എടുത്ത കാര്യം നീ സമ്മതിക്കില്ല അല്ലേ?
0: നല്ലവനായ ദൈവമേ.
1: അമാലിയ, നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ആ കാവൽക്കാരനോട് മുകളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആളെ വിടൂ.
2: ഇവളൊരു കള്ളിയാണെന്ന കാര്യം അല്ലെങ്കിലും എനിക്ക് മുൻപേ അറിയാമായിരുന്നു.
1: ആ, അപ്പൊ നിങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെ കരുതാൻ മുമ്പും എന്തെങ്കിലും കാരണം ഉണ്ടായി കാണുമല്ലോ. അല്ലാതെ അമാലിയ പറയില്ലല്ലോ.
3: എന്ത്, നിങ്ങൾ അവളുടെ മേൽ മോഷണ കുറ്റം ആരോപിക്കുന്നു? സോണിയെ, നിങ്ങൾക്ക് എങ്ങനെ എന്നെ ധൈര്യം വന്നു? വൃത്തികെട്ട ഒന്നാ സോണിയ. എന്റെ മോളെ, ഇയാളുടെ കയ്യിൽ നിന്ന് 10 രൂപ വാങ്ങാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? എന്തിന് നീ അത് വാങ്ങി? അതെവിടെ? അത് ചുരുട്ടിക്കൂട്ടി അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കട്ടെ.
1: ഈ ഭ്രാന്തിയെ പിടിക്ക്.
3: നീ എന്ത് പറഞ്ഞു? എടാ ഭ്രാന്ത, എനിക്ക് ഭ്രാന്തോ? വെട്ടി കഴുതേ, എനിക്ക് ഭ്രാന്തോ? നീ അല്പനായ ഒരു വക്കീൽ വിട്ടി. സോണിയ നിന്റെ പണം എടുക്കുകയോ? സോണിയ ഒരു കള്ളിയോ? ആ പേര് നിനക്കാണ് യോജിക്കുന്നത്. തന്റെ കയ്യിലുള്ള അവസാന പെനി പോലും നൽകാൻ തയ്യാറായിട്ടുള്ളവളാണ് അവൾ. വേണമെങ്കിൽ അവളെ പരിശോധിച്ചോളൂ. അവളുടെ കുപ്പായ കീശയെല്ലാം നോക്ക്.
0: സമാധാനമാകട്ടെ, എന്നെ പരിശോധിച്ചു കൊള്ളുക. ഞാനിത് നിന്ന് തരുന്നു.
1: അത് പോലീസിന്റെ മുന്നിൽ വെച്ചാകണം. ധാരാളം സാക്ഷികൾ ഇവിടെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു പുരുഷന് ഇത് വിഷമമാണ്. സ്ത്രീയായതുകൊണ്ട്. എന്നാൽ അമാലിയുടെ സഹായത്തോടെ തീർച്ചയായും ഈ വിധത്തിൽ എല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിലും. അമാലിയ, അമാലിയ സഹായിക്കൂ.
3: നിന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും അവളുടെ ശരീരത്തിൽ പരിശോധന നടത്താം. സോണിയ, സോണിയ നിന്റെ പോക്കറ്റുകൾ തുറന്നു കാണിക്കൂ. നോക്കൂ, നോക്കൂ, പോക്കറ്റുകൾ കാലിയാണ്. ഇനി ഒരു പോക്കറ്റ് കൂടിയുള്ളൂ.
2: എന്താണ് ഒരു കടലാസ് കഷ്ണം പുറത്തേക്ക്? ഇത് ഇത് റൂബിളാണല്ലോ. കള്ളത്തരം പുറത്തു വന്നു.
1: കണ്ടോ, കണ്ടോ, കണ്ടോ, 8 മടക്കിയ 100 രൂപിന്റെ ഒരു നോട്ട്.
2: കള്ളി, എന്റെ വീട്ടിൽ നിന്ന് കടന്നുപോ. പോലീസ്? എവിടെ പോലീസ്? ഇവളെ സൈബീരിയയിലേക്ക് അയക്കണം, ദൂരേക്ക്. വേഗം പിടിച്ചുകൊണ്ട് പോവിന് ഇവളെ, ഈ കള്ളിയെ.
0: ഇല്ല, ഞാനിത് ചെയ്തിട്ടില്ല. ഞാനല്ല ഇത് ചെയ്തത്. ഞാനത് എടുത്തിട്ടില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല.
3: സോണിയ, എന്റെ സോണിയ, ഞാനിത് വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. നീ അത് ചെയ്യില്ല.
1: കയ്യോടെ പിടിച്ചില്ലേ, തൊണ്ടിയോടെ കണ്ടെത്തിയിട്ടും ഇതാണോ പറയുന്നത്? നിരപരാധി എന്ന്.
3: അവളത് എടുക്കുകയോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന്

0: അവൾ സ്വന്തം ഷൂ പോലും ഊരി തരുന്നവളാണ്.
1: മഞ്ഞക്കാട് കിട്ടിയവൾ ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും.
0: മഞ്ഞക്കാട് കിട്ടിയത് എന്റെ എന്റെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് വേണ്ടി അവൾ സ്വന്തം ശരീരം വിൽക്കുകയായിരുന്നു. എന്റെ ഭർത്താവേ, നിങ്ങളത് കാണുന്നുണ്ടോ? എന്തൊരു ഓർമ്മിക്കത്തക്ക വിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത്.
1: സോണിയ മാഡം, നിങ്ങൾ എന്താണ് കുറ്റം സമ്മതിക്കാത്തത്? ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ ദയ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിക്കൂടെ? ഓ, ആദ്യത്തെ മോഷണമായത് കൊണ്ടാവാം. ആൻഡ്രി സാക്ഷിയാണ്.
2: ഹേ ലൂഷ്യൻ, ഈ നീച പ്രവൃത്തിക്ക് എന്നെ ഒരു സഹായിയാക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടോ?
1: ആൻഡ്രി, നീയും കണ്ടതല്ലേ ഞാൻ നോട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചത്? ഇതാ ഇപ്പോൾ ഇവളുടെ പോക്കറ്റിൽ നിന്നും ആ നോട്ട് കിട്ടി.
2: നിങ്ങളൊരു വൃത്തികെട്ടവനാ, ചതിയൻ.
1: എന്ത്, ഞാൻ എന്താണ് ചെയ്തത്? എന്താണ് നിങ്ങൾ പറയുന്നത്? വെറുതെ വിട്ടിത്തം പോലും വരരുത്. അതോ നിങ്ങൾ മദ്യപിച്ചോ?
2: നിങ്ങൾ ആ കുടിയൻ, വൃത്തികെട്ട മനുഷ്യൻ. ഞാൻ വോഡ്ക കൈ കൊണ്ട് തൊടില്ല, ആദർശങ്ങൾക്കെതിരാ. ഇയാള് സ്വന്തം കൈ കൊണ്ടാ ആ 100 രൂപ നോട്ട് കൊടുത്തത്. ഞാനത് കണ്ടു. ഞാൻ സാക്ഷിയാ, ഞാൻ സത്യം ചെയ്യുന്നു.
1: നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതാ ഇവൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ 10 രൂപ നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് സോണിയ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാണ് 100 രൂപ നോട്ട് കൊടുക്കുക?
2: അയ്യോ, ഞാനത് കണ്ടു. ഏത് കോടതിയിലും ഞാനത് പറയും. കാരണം നിങ്ങൾ അവരുടെ പോക്കറ്റിലേക്ക് ആ നോട്ട് ഇടുന്നത് ഞാൻ കണ്ടതാ. സഹാനുഭൂതി കൊണ്ടാ നിങ്ങൾ അത് ചെയ്തെന്ന് ഞാൻ കരുതി. എന്തൊരു ചതിയനാടോ താൻ. നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു, ഞാനത് വ്യക്തമായി കണ്ടു.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 45-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. അനുരാധ പൊതുവാളും സോനു നിഗവും പാടിയത്.

എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. കോഴിക്കോട് ജില്ലയിലെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം എത്തി. ജില്ലയിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ നടപടികളും സ്വീകരിച്ചതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനെന്ന് കലക്ടർ ശിവം ചന്ദ്ര. നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സിപിഐഎം രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ കാട്ടാന ആക്രമണം. സഹോദരങ്ങളായ പത്രോസ്, ബേബി എന്നിവരുടെ വീടുകൾ തകർത്തു. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ നിന്നും ഇന്ത്യയുടെ പി വി സിന്ധു പുറത്ത്. വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ജപ്പാന്റെ അകാനെ യമാഗുച്ചിയോട് പരാജയപ്പെട്ടാണ് സിന്ധു പുറത്തായത്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പ്രിയരെ, യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ 4 മണിവരെ വാട്സാപ്പ് സന്ദേശമയക്കാം. നമ്പർ ഇതാ 9400224440. യുവർ ചോയ്സിൽ ആദ്യം യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സർഗം. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, രവി ബോംബെ.

0: ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗ്രൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
1: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: തൊണ്ടയാട് നിന്നും ലീന ആവശ്യപ്പെട്ട ഗാനമിതാ. ചില്ല് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV യുടെ വരികൾ, MV ശ്രീനിവാസിന്റെ ഈണം.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
4: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
5: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: മലപ്പുറത്ത് നിന്നും രവീന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമിത. പൂവച്ചൽ ഖാദർ എഴുതി, ജോൺസൺ ഈണമിട്ട്, യേശുദാസും സുശീലയും പാടിയത്. ചിത്രം മൗനനൊമ്പരം.

0: മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കക്കോടയിൽ നിന്നും നിർമ്മല, രാധ എന്നിവർ ആവശ്യപ്പെട്ട ഗാനവിധ MD രാജേന്ദ്രൻ രചിച്ച് രവി ബോംബെ ഈണമിട്ട് ജയചന്ദ്രൻ പാടിയത്. ചിത്രം മനസ്സിലൊരു മഞ്ഞുതുള്ളി.

ഷിബു ചക്രവർത്തി എഴുതി, എം കെ അർജുനൻ ഈണമിട്ട്, ന്യായവിധി എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് താനൂരിലെ രാമകൃഷ്ണൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ
3: 77% ഓഫിൽ ഹോം തിയേറ്റർ.
2: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
3: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
2: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
3: ജിഎൻസി അപ്ലൈ.
4: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: പവിത്രൻ നടുക്കണ്ടിയുടെ ഇഷ്ടഗാനമിത. ഒ എൻ വി രചിച്ച്, കെ രാഘവൻ ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം യുദ്ധകാന്ഡം.

നിറമരുതൂർ കാളാട് നിന്ന് ചന്ദ്രൻ, അക്ഷയ്, ആദർശ്, അംബിക എന്നിവർ ആവശ്യപ്പെട്ട ഗാനമിത മുറ്റത്തെ മുല്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: മഴക്കാലത്ത് മൾട്ടി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ, മൾട്ടിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾട്ടി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: ടിഎൻസി അപ്ലൈ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷീനയ്ക്കു വേണ്ടി വെള്ളിമാടുകുന്നും നിഷ ആവശ്യപ്പെട്ട ഗാനമിത. ഹെലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗയ്യമരൻ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: പെരുവഴിക്കടവ്, മേപ്പുത്തലത്ത് ശാന്ത, ജയ, തങ്ക എന്നിവർ ആവശ്യപ്പെട്ട ഗാനമിത. ബിച്ചു തിരുമല എഴുതി, ജെറി അമൽദേവ് ഈണമിട്ട്, യേശുദാസും സംഘവും പാടിയത്. ചിത്രം നോക്കത്താ ദൂരത്ത് കണ്ണുന്നട്ട്.

യുവർ ചോയ്സിൽ ഇനി മണി അന്തിക്കാട് എഴുതി, ഇളയരാജ ഈണമിട്ട്. എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗീതാഞ്ജലി. ഈ ഗാനത്തിൻ്റെ ഇഷ്ടശ്രോതാവ് അഫ്സൽ കോട്ടൺവിൽ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
4: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: യുവർ ചോയ്സിൽ അവസാനമായി കത്തി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വിയുടെ വരികൾ, എം ബി ശ്രീനിവാസിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാമനാട്ടുകരയിൽ നിന്നും ഗീത.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും സന്ദർശനം സഹായമാകുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. കോഴിക്കോട് ജില്ലയിലെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം എത്തി. ജില്ലയിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ നടപടികളും സ്വീകരിച്ചതായി മന്ത്രി എ.പി. അനിൽകുമാർ. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനെന്ന് കലക്ടർ ശിവം ചന്ദ്ര. നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സിപിഐഎം രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കത്തയച്ചു. സംസ്ഥാനത്തെ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ കാട്ടാന ആക്രമണം. സഹോദരങ്ങളായ പത്രോസ്, ബേബി എന്നിവരുടെ വീടുകൾ തകർത്തു. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ നിന്നും ഇന്ത്യയുടെ പി.വി. സിന്ധു പുറത്ത്. വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ജപ്പാന്റെ അഗാനെ യമാഗുച്ചിയോട് പരാജയപ്പെട്ടാണ് സിന്ധു പുറത്തായത്. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: മ്യൂസിക് നിക്സ്.

0: കണ്ണങ്കണ്ടി മഴക്കാലമേള.
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
2: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2000 രൂപ ക്യാഷ് ബാക്ക്.
1: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 10000 രൂപയിൽ താഴെ.
2: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
1: മൈ ജി ലാഭമഴ.
2: TNC അപ്ലൈ. 55-inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
3: Music Mix.

0: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
1: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
1: TNC apply.
2: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.

0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: ലോകകപ്പ് ഫുട്ബോളിന്റെ രണ്ടാം ദിനത്തിൽ ആതിഥേയരായ അമേരിക്കയ്ക്ക് വമ്പൻ വിജയം. സ്വന്തം നാട്ടിൽ പലതും തെളിയിക്കാനുണ്ടെന്ന സൂചന നൽകി ലാറ്റിനമേരിക്കൻ ടീമായ പരാഗ്വേയെ 4-1 തകർത്താണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ അമേരിക്ക വരവറിയിച്ചത്. വിലപ്പെട്ട 3 പോയിന്റ് നേടി അമേരിക്ക ടേബിളിൽ ഒന്നാമതെത്തി. 7-ാം മിനിറ്റിൽ ബോബാഡില്ലയിലൂടെയാണ് അമേരിക്ക ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. 31-ാം മിനിറ്റിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്തും ഗോൾ നേടി ബാൽഗുണും അമേരിക്കൻ ഗോൾ വേട്ടക്കാരിൽ ഇടം പിടിച്ചു. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്തായിരുന്നു അമേരിക്കയ്ക്കായി റെയ്ന 4-ാം ഗോൾ നേടി പട്ടിക തികച്ചത്. പരാഗ്വയ്ക്ക് വേണ്ടി 73-ാം മിനിറ്റിൽ മൗറീഷ്യ ആശ്വാസ ഗോൾ കണ്ടെത്തി. ലോസ് ആഞ്ചലസിൽ നടന്ന മത്സരം വീറും വാശിയും നിറഞ്ഞതായിരുന്നു. തിരിച്ചടിക്കാൻ പരാഗ്വയ്ക്കും കൂടുതൽ ഗോളുകൾ നേടാൻ അമേരിക്കയ്ക്കും നിരവധി അവസരങ്ങൾ കൈവന്നെങ്കിലും ഗോൾ മാറി നിന്നു. 4-2-3-1 ഫോർമാറ്റിലാണ് അമേരിക്ക ഇറങ്ങിയത്. 4-4-2 എന്ന പരമ്പരാഗത ശൈലിയിലായിരുന്നു പരാഗ്വെ കളത്തിലിറങ്ങിയത്. 63% പന്ത് കൈവശം വെക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. ഗ്രൂപ്പ് ഡിയിൽ 3 പോയിന്റ് നേടിയ അമേരിക്ക തന്നെയാണ് 1-ാം സ്ഥാനത്ത്. 2-ാം മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിൽ കാനഡയും ബോസ്നിയയും ഓരോ ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞു. 60% പന്ത് കൈവശം വെക്കാൻ കാനഡയ്ക്ക് കഴിഞ്ഞെങ്കിലും ഈ അപ്രമാദിത്വം ഗോളുകളായില്ല. 21-ാം മിനിറ്റിൽ ലുക്കിച്ചിലൂടെ ഗോൾ നേടിയ ബോസ്നിയ ആതിഥേയരെ ഞെട്ടിച്ചു. ഇതോടെ കാനഡ ആക്രമണം കടുപ്പിച്ചു. പക്ഷേ ഗോൾ പിറന്നില്ല. ബോസ്നിയയുടെ ലീഡോടെയാണ് ആദ്യ പകുതി അവസാനിച്ചത്. സമനില നേടാൻ അവസരങ്ങൾ ലഭിച്ചെങ്കിലും നിർഭാഗ്യം കാനഡയ്ക്ക് വിനയായി. കാനഡയുടെ ആക്രമണത്തോടെയാണ് 2-ാം പകുതിക്ക് തുടക്കമായത്. 71-ാം മിനിറ്റിലാണ് ഗ്യാലറി പൊട്ടിത്തെറിച്ച് ആ ഗോൾ പിറന്നത്. ലാറിനാണ് കാനഡയുടെ രക്ഷകനായത്. ഇതോടെ ആവേശം കൂടിയ കാനഡ ബോസ്നിയൻ പോസ്റ്റ് ലക്ഷ്യമാക്കി നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും ഫലമുണ്ടായില്ല. ഓരോ വീതം പോയിന്റുകൾ നേടി മത്സരം ഇരു ടീമുകളും അവസാനിപ്പിച്ചു. നാളെയാണ് ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരം നടക്കുന്നത്. പുലർച്ചെ 3:30 കരുത്തരായ ബ്രസീൽ മൊറോക്കോ മത്സരം. 2002 ലോകകപ്പ് വിജയത്തിന് ശേഷം ഒരു സെമിഫൈനൽ പോലും ഇല്ലാത്ത ബ്രസീലിന് ഈ ലോകകപ്പ് നിർണായകമാണ്. ഇതിഹാസ താരം നെയ്മറിന്റെ അവസാന ലോകകപ്പ് എന്ന സമ്മർദ്ദവും ടീമിനുണ്ട്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ 4-ാം സ്ഥാനം നേടിയ മൊറോക്കോ ശക്തരായ ടീമാണ്. ആര് ജയിക്കും എന്നത് പ്രവചനാതീതം. ഗ്രൂപ്പ് സിയിൽ ഇന്ന് മരണക്കളി തന്നെ കാണാം. 12:30 നടക്കുന്ന ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരവും മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ഖത്തർ ടീമിൽ മലയാളി ഇടം പിടിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഓരോ മലയാളിക്കും ഇത് അഭിമാന നിമിഷം കൂടിയാണ്. കണ്ണൂർക്കാരൻ തഹ്സീൻ മുഹമ്മദിന് കളിക്കാൻ കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഹെയ്ത്തി, സ്കോട്ട്ലാൻഡ്, ഓസ്ട്രേലിയ, തുർക്കി, ജർമ്മനി, കുറസോവോ എന്നീ മത്സരവും നാളെ നടക്കും. അവലോകനം തയ്യാറാക്കിയത് ഷഹബാസ് വെള്ളില.
0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ിൽ നിന്നും 65-ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
3: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
5: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3,000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: ആകാശവാണി 103.6 റിയൽ FM.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അടുത്ത ഗാനം കേൾക്കാം. സുൽത്താൻ എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതയും വിജയ് യേശുദാസും പാടിയത്.

0: കൽപ്പനങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്ങണ്ടി കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
2: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
2: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
2: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: ഗ്രാമഫോൺ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ബി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം.

0: മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.
2: അടുത്ത ഗാനം കേൾക്കാം. പട്ടാളം എന്ന ചിത്രത്തിൽ നിന്ന് പി ജയചന്ദ്രനും സുജാതയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സ്ലോവാക്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവിയായി നിയമിതനായി. നിലവിൽ കരസേനാ ഉപമേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം 30 മാസത്തിന് സ്ഥാനമേൽക്കും. കേരളത്തിൽ നിപ്പ ഷിഗെല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ്പ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ്പ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കൊല്ലം ജില്ലയിലെ തെന്മല അഭയകേന്ദ്രത്തിൽ വൃദ്ധരായ അന്തേവാസികൾ പീഡനത്തിനിരയായി എന്ന ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ നിന്നും ഇന്ത്യയുടെ PV സിന്ധു പുറത്ത്. വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ജപ്പാന്റെ അകാന യമാഗുച്ചിയോട് പരാജയപ്പെട്ടതാണ് സിന്ധു പുറത്തായത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 6 മണിക്ക്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: കോളിവുഡ് ഹിറ്റ്സ്.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI യിലും സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: 77% ഓഫിൽ ഹോം തിയേറ്റർ,
0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്,
1: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.

0: പ്രീമിയം മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: കോളിവുഡ് ഹിറ്റ്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
3: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
2: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനം. ആദ്യ ഗാനം കേൾക്കാം, പ്യാസ എന്ന ചിത്രത്തിനു വേണ്ടി ഗീതാദത്ത് പാടിയത്.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: അടുത്ത ഗാനം കേൾക്കാം. മുഗൾ ഈ അസം എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: അടുത്ത ഗാനം തീസരി മനസ്സിൽ എന്ന ചിത്രത്തിനു വേണ്ടി ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും പാടിയത്.

0: നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വില കുറവിലും.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: അടുത്ത ഗാനം കേൾക്കാം. ആവാര എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയത്.

0: ഐഎസ്ഐമാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: അടുത്ത ഗാനം കേൾക്കാം. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിന് വേണ്ടി ആശാ ഭോസ്ലെയും സംഘവും പാടിയത്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ജാൽ എന്ന ചിത്രത്തിനു വേണ്ടി ഹേമന്ത് കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം കേൾക്കാം.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
3: ഹിന്ദി ചലച്ചിത്ര ഗാനത്തിൽ അടുത്ത ഗാനം ഖമോഷി എന്ന ചിത്രത്തിന് വേണ്ടി കിഷോർ കുമാർ പാടിയത്.

FM പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 60 ലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവിയായി നിയമിതനായി. നിലവിൽ കരസേനാ ഉപമേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ഈ മാസം 30-ന് സ്ഥാനമേൽക്കും. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 26 മുതൽ തുവാൻ

0: ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ പറഞ്ഞു. അന്തരിച്ച നടൻ സലീംകുമാറിന്റെ വസതി സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് ഉച്ചകഴിഞ്ഞാണ് അദ്ദേഹം പറവൂരിലെ ലാഫിംഗ് വില്ലയിലെത്തിയത്. കേരളത്തിൽ നിപ്പ ഷിഗെല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ്പ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ്പ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ എടക്കാടിനടുത്ത് നടാലിൽ ട്രെയിനിൽ നിന്ന് വീണ് 54-കാരൻ മരിച്ചു. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് MA മഹേഷനാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 7 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ഗാനകേളി.
0: ഗാനകേളിയിൽ ആദ്യ ഗാനം കേൾക്കാം. വാരഫലം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2000 രൂപ ക്യാഷ് ബാക്ക്.
0: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
1: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
0: മൈ ജി ലാഭമഴ,
1: ടി എൻ സി അപ്ലൈ.
2: അറബിക്കടലോരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സിർപ്പിയുടെ സംഗീതം, ചിത്ര പാടിയത്.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: അടുത്ത ഗാനം കേൾക്കാം. ഇനിയും ഒരു പ്രണയകഥ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്.

0: വസന്തമായി വർണ്ണപ്പൂവാടി.
1: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
2: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
1: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
3: സംഗമം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥിന്റെ സംഗീതം, യേശുദാസ് പാടിയത്.

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൺ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അടുത്ത ഗാനം കേൾക്കാം. ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിൽ നിന്ന് മധു ബാലകൃഷ്ണൻ, റിമി ടോമി, വിധു എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഗാനകേളി.
1: One 103.6 Real FM.

നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി

0: രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിങ്ങുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ഉച്ചയോടെ കലക്ടറിയിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
0: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. June 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൗരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടു പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കി പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED TV തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: ഗാനകേളി
4: ഭാവാർത്ഥം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം.

0: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
1: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.
2: അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: ഗാനകേളി.
1: One 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 60 ലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവിയായി നിയമിതനായി. നിലവിൽ കരസേന ഉപമേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം 30 സ്ഥാനമേൽക്കും. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുടെ സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന്

ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ പറഞ്ഞു. കേരളത്തിൽ നിപ്പ ഷിഗല്ല ജാഗ്രത തുടരുന്നു. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ആധാർ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കുമായി പോസ്റ്റൽ വകുപ്പ് കൊച്ചി കടവന്ത്ര ഗാന്ധിനഗറിലെ പാഴ്സൽ ഓഫീസിൽ ഈവനിംഗ് കൌണ്ടർ തുറക്കും. ഉദ്ഘാടനം തിങ്കളാഴ്ച. കണ്ണൂർ എടക്കാടിനടുത്ത് നടാലിൽ ട്രെയിനിൽ നിന്ന് വീണ് 54-കാരൻ മരിച്ചു. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് എം എം മഹേഷനാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
0: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
1: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
0: മൈ ജി ലാഭമഴ,
1: TNC അപ്ലൈ.
2: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾ

0: അനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൗത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready by balancing operational effectiveness with the well-being of your soldiers. You will build trust and strengthen the fighting capability of the units you will lead.
0: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ൽ കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക്സ് അനേക സിസ്റ്റംസ് യുദ്ധമേ ഡിപ്ലോയ് जिनमें ना तो फाइटर का पता चलता है ना उसकी मशीनरी और इक्विपमेंट का. और आज वारफेयर की डेफिनेशन काफी हद तक बदल चुकी है. मुझे विश्वास है कि आपके ट्रेनिंग प्रोग्राम्स और एक्सरसाइजेस में आपको अनसर्टेनिटी और अनएक्सपेक्टेड चैलेंजेस का सामना करने के लिए अच्छी तरह तैयार किया गया है.
0: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിൽ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11:00 നടക്കുന്ന 3-ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം.

0: ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1-ാം ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ. ഈ മാസം 30-ന് ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
2: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
1: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
2: TNC apply.
3: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
4: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED TV തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ഫോണുകളിൽ ഓഫറുകളുടെ പിൻവഴിയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

FM പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ്പ ഷിഗെല്ല ജാഗ്രത തുടരുന്നു. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. കരിമ്പുഴ അമ്പലപ്പാടം കന്നിച്ചാലിൽ മറിയയാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തൂവാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ 145 പേരെ അറസ്റ്റ് ചെയ്തു. MDMA യുമായി മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു.

ആധാർ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കുമായി പോസ്റ്റൽ വകുപ്പ് കൊച്ചി കടവന്ത്ര ഗാന്ധിനഗറിലെ പാഴ്സൽ ഓഫീസിൽ ഈവനിംഗ് കൌണ്ടർ തുറക്കും. ഉദ്ഘാടനം തിങ്കളാഴ്ച. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ ആദ്യഗാനം കേൾക്കാം. അന്തിവെയിലിലെ പൊന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം.

0: ഒറിജിനൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
1: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: സുവർണ മലരുകളിൽ അടുത്ത ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനന്റെ സംഗീതം. ശംഖുപുഷ്പം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: അടുത്തതായി ഇളക്കങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം പി ശ്രീനിവാസിന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: കോന്നിയൂർ ഭാസിന്റെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം, കാര്യം നിസാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: സീമന്തിനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് ബിജു പൊന്നേത്തിന്റെ വരികൾക്ക് ജയവിജയുടെ സംഗീതം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഓളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനം കേൾക്കാം.

മധുരം അളകം ഉളകം നയന.

0: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.
2: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
4: യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജിന്റെ സംഗീതം. മീൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

അസുലഭ മധുമയന അമൃതകുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണിശലഭം അസുലഭ മധുമയന അമൃതകുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണി

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: സുവർണ മലരുകളിൽ അടുത്ത ഗാനം ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: നടന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥിന്റെ സംഗീതം.
4: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
5: 77% ഓഫിൽ ഹോം തിയേറ്റർ.
4: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
5: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
4: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
5: ടിഎൻജി അപ്ലൈ.
6: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
7: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അടുത്ത ഗാനം കേൾക്കാം. ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: The public not to believe, share, or forward rumors or unverified content, and to exercise caution while engaging with information circulating on social media. In men's cricket, Afghanistan have set a target of 195 runs for India in the rain-affected first one-day international ODI of the three-match series in Dharamshala, Himachal Pradesh. The match has been reduced to 25 overs per side after relentless rains delayed the start. In reply, India were 91 for 1 in 10.3 overs when reports last came in. Earlier put into bat, Afghanistan were bowled out for 194 in 24.5 overs. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to reach Nice tonight on first leg of two-nation visit to France and Slovakia to hold bilateral talks with French President Emmanuel Macron and jointly inaugurate Bharat Innovates tomorrow. Five Indian Air Force personnel killed in AN-32 aircraft crash at Jorhat in Assam. Five-day BRICS Agriculture Conference ends with unanimous adoption of Indore Declaration focusing on food security and smart technology in farming. Lieutenant General Dheeraj Seth appointed as country's next army chief. And in cricket, Afghanistan set a target of 195 runs for India in rain-marred first ODI of three-match series in Dharamshala. That is all in the news at 9. Good night.
1: മഴക്കാലത്ത് മൾട്ടി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
2: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൾട്ടിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
1: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: TNC apply.
3: ആദ്യമായി
4: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് മാധ്യമപ്രവർത്തകനായ കമാൽ വരദൂർ.
5: വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്നും അത് ആവേശമാണ്. ഞാൻ 2014 ബ്രസീൽ വേൾഡ് കപ്പ് മുതൽ വേൾഡ് കപ്പ് തത്സമയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 ബ്രസീലിൽ, 2018 റഷ്യൻ വേൾഡ് കപ്പ്, 2022 ഖത്തർ വേൾഡ് കപ്പ്, ഇപ്പോഴും അമേരിക്കയിലാണ്. വേൾഡ് കപ്പിൽ ആദ്യം, അതായത് ആദ്യ ഓർമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വലിയൊരു ചിത്രം എന്ന് പറയുന്നത് 2014 വേൾഡ് കപ്പാണ്, ബ്രസീൽ വേൾഡ് കപ്പാണ്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോഴൊക്കെ ബ്രസീൽ, പെലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കണ്ടിട്ടാണ് ശരിക്കും നമ്മൾ ഫുട്ബോളിനോടൊരു ഇഷ്ടം വരുന്നത്. സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പെലയെക്കുറിച്ച്, ഫുട്ബോൾ രാജാവ് എന്ന ഒരു പാഠത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീര സാഹസിക ഫുട്ബോൾ മത്സരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് ലൈവില്ല, ടെലിവിഷൻസൊക്കെ കുറവാണ്, എങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം കണ്ട് കൂടുതലായിട്ടും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചാണ് അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരു രാജാവ് ബ്രസീൽ എന്ന രാജ്യം, അങ്ങനെയൊക്കെ കേട്ടിങ്ങനെ പരിചയിച്ചാണ് നമ്മൾ 2014 വേൾഡ് കപ്പിൽ ഞാൻ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വലിയ ഒരു ജേണിയാണ്, കാരണം ലാറ്റിൻ അമേരിക്കയാണ് ലോകത്തിൻ്റെ ഒരു എൻഡാണ്. അപ്പം നമ്മൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് പോകുന്നു, എമിറേറ്റ്സ് എയർവേസിൽ. അവിടെ നിന്നും നമ്മൾ സാവോ പോളോ, ബ്രസീലിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ്, ലോകത്തിലെ തന്നെ വലിയ നഗരങ്ങളിൽ ഒന്നാണ് സാവോ പോളോ എന്ന് പറയുന്നത്. ആ നഗരത്തിലേക്കുള്ള യാത്രയാണ്, 19 മണിക്കൂർ യാത്രയാണ്. അപ്പൊ 19 മണിക്കൂർ യാത്രയിൽ എൻ്റെ ദുബായിൽ ഫിഫയുടെ ലോജിസ്റ്റിക്സ് മാനേജർ ആയിരുന്ന CKP ഷാനവാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ദുബായിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ താങ്കൾ ഭാഗ്യവാനാവാം, ഈ ഫ്ലൈറ്റിൽ പെലെ ഉണ്ടാവും. പെലെ ഉണ്ട്, അതായത് അദ്ദേഹം അന്ന് ആ വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്, മുൻപ് ബ്രസീലിന്റെ മന്ത്രിയൊക്കെ ആയിരുന്നു, ബ്രാൻഡ് അംബാസഡറാണ് അദ്ദേഹം. അത് ഈ ഫ്ലൈറ്റിൽ ഉണ്ടാവും ചിലപ്പോഴെന്ന് പറഞ്ഞു. അപ്പോഴേ തന്നെ വലിയൊരു ആകാംക്ഷയായി, ഇപ്പം നമ്മളെ ഫ്ലൈറ്റിൽ ഉണ്ടാവും, വലിയ ബോയിങ് വിമാനമാണ്, ധാരാളം പേർക്ക് ഇരിക്കാവുന്ന വിമാനമാണ്. അങ്ങനെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും രാവിലെ കയറിയതാണ്. രാവിലെ കയറിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മളെ ഇക്കണോമി ക്ലാസ്സിലെ പിറകിലാണ്, അപ്പം എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ പെലെ ഉണ്ടോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. കാരണം ഷാനവാസ് അങ്ങനെ പറഞ്ഞതുകൂടിയാണല്ലോ. അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. 19 മണിക്കൂറാണ് ദുബായ് ടു സാവോ പോളോ ഫ്ലൈറ്റ് ടൈം കാണിക്കുന്നത്. ഞാൻ ഏകദേശം വിമാനത്തിന്റെ മധ്യഭാഗത്താണ്. ആ മധ്യഭാഗത്തിരുന്ന് മുന്നോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ശക്തമായ സെക്യൂരിറ്റി പോലെ, സെക്യൂരിറ്റി എന്ന് പറയുന്നത് എയർ ഹോസ്റ്റസ്മാർ മാത്രമാണ്, അപ്പൊ അവരിങ്ങനെ അവിടെ ജാഗ്രത പുലർത്തുന്നുണ്ട്. അപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു, ഇതാരോ ഇതിലുണ്ടല്ലോ, ഷാനവാസ് പറഞ്ഞത് കൃത്യമാണോ, പെലയുണ്ടോ അതിൽ എന്നുള്ളത്. പക്ഷേ ഒന്ന് രണ്ട് തവണ മുന്നോട്ട് പോവാനായിട്ട്, അതായത് ഒന്ന് അദ്ദേഹത്തെ കാണുക എന്ന ലക്ഷ്യത്തിൽ, അദ്ദേഹം ഉണ്ടോ എന്നറിയാനുള്ള ഒരു താല്പര്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ, രണ്ട് തവണയും നമ്മുടെ സ്റ്റാഫ് എയർ ഹോസ്റ്റസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് എൻട്രി ഇല്ല എന്ന് പറഞ്ഞു, കാരണം ഇക്കണോമി ക്ലാസ് ആണ്, എൻട്രി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പിറകോട്ട് അയച്ചു. അങ്ങനെ നമ്മൾ ഗത്യന്തരമില്ലാതെ പിറകോട്ട് വന്ന് നമ്മുടെ സീറ്റിലിരിക്കുന്നു. ധാരാളം

ധാരാളം പേരുള്ളത് കൊണ്ട് തന്നെ പലരും മയക്കത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു ചിത്രം, എനിക്കൊന്ന് മുന്നോട്ട് പോകണമല്ലോ, പെലെ ഇതിൽ ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ എന്നുള്ള ചിന്തകളായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിയില്ല, കുറച്ച് നേരം വായിച്ചൊക്കെ ഇരുന്നു. വീണ്ടും ഈ എയർ ഹോസ്റ്റസ് ഒക്കെ ഒന്ന് റെസ്റ്റിന് എടുത്ത് റെസ്റ്റിലേക്ക് പോയപ്പോൾ അവിടെ മുന്നിൽ ആളനൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി നോക്കുമ്പോൾ, അതായത് സൈഡിൽ, എക്സിക്യൂട്ടീവ് ക്ലാസിൻ്റെ സൈഡിൽ ഒരാളിങ്ങനെ ഉറങ്ങുന്നുണ്ട്. ചെറിയ ഒരു ഷാളെല്ലാം പുതച്ച് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഫേസ് മാത്രം, ഫേസ് മീൻസ് തല മാത്രമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം ഉറങ്ങുകയായതുകൊണ്ട് ഞാൻ പുറകോട്ട് വന്നു, എൻ്റെ സീറ്റിലിരുന്നു. അങ്ങനെ പിന്നെ ഞാനും ഉറങ്ങിപ്പോയി, കുറച്ച് നേരം ഉറങ്ങിപ്പോയി. പിന്നീട് കുറേ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും പറഞ്ഞു, എനിക്കൊന്നുകൂടി. അപ്പം ഒന്നുകൂടി അവിടെ ആളനക്കൊന്നുമില്ല, പോയി നോക്കുമ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് പോയി ഏകദേശം 1 മണിക്കൂർ മുമ്പ്, അതായത് സാവ് പോളോയിൽ ലാൻഡ് ചെയ്യാനായിട്ട് അതിൽ തന്നെ അനൗൺസ്മെന്റ് വരും, നിങ്ങളുടെ പിന്നെ ലാൻഡിംഗ് പോയിന്റ് എത്തിയിരിക്കുന്നു, 1 അവർ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അലേർട്ട്, ഒരു പ്രഖ്യാപനം, അനൗൺസ്മെന്റ് ഫ്ലൈറ്റിൽ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷമായി. കാരണം സന്തോഷം എന്ന് പറയാനൊരു കാരണം, അതൊരു നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഗെയിമിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയ കാലം മുതൽ പരിചയപ്പെടുന്ന ഒരു പേരാണ് പെലെ എന്ന് പറയുന്നത്. ഫുട്ബോൾ രാജാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. 3 വിന്നിംഗ് വേൾഡ് കപ്പ് ടീം, ബ്രസീലിൻ്റെ വിന്നിംഗ് വേൾഡ് കപ്പ് ടീമിലെ അംഗമാണ്. എത്രയോ സുന്ദരമായ ഗോളുകൾ സ്വന്തമാക്കിയ ഒരാളാണ്. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ ഫുട്ബോളിനെ കുറിച്ച് അറിഞ്ഞതും പഠിച്ചതും അതിലൊക്കെ നായകനായ ഒരാളാണ് ആ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്ക് സംസാരിക്കാൻ പറ്റും? അപ്പം അദ്ദേഹം പറഞ്ഞു, സാവപ്പോളയിൽ എത്തിയിട്ട് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തിരിച്ചു വന്നു. ഞാൻ കരുതി സാവപ്പോളോ വിമാനത്താവളത്തിൽ, അദ്ദേഹം VVIP പാസഞ്ചറാണ്, അദ്ദേഹം വളരെ പെട്ടെന്ന് പോകും. നമ്മളാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബ്രസീലിലേക്ക് വരുന്നത്, എമിഗ്രേഷൻ ഉണ്ട്, കുറേ സമയമെടുക്കും എന്നൊക്കെ കരുതി. പക്ഷേ നമ്മളും അധിക സമയം എടുത്തില്ല. അപ്പം നമ്മൾ അത് ഇറങ്ങി VIP ലോഞ്ചിന് പുറത്തായിട്ട് അദ്ദേഹത്തെ കണ്ടു. അപ്പം അദ്ദേഹം കൂടുതൽ സംസാരിച്ചില്ല, പക്ഷേ കുറേ ആളുകളൊക്കെ സെക്യൂരിറ്റി, അപ്പം അദ്ദേഹത്തിന് ധാരാളം സെക്യൂരിറ്റി സംവിധാനം. അപ്പം പക്ഷേ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഈ ആ വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞത് വലിയ സുന്ദരമായൊരു ഓർമ്മയാണ്. അതാണ് ശരിക്കും എനിക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ആ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ സാവോപോളോയാണ്, സാന്റോസ് എന്ന ക്ലബുണ്ട്, സാന്റോസിലൂടെയാണ് പിന്നെ പെലെ എന്ന ഇതിഹാസം ശരിക്കും മുഖ്യധാരയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സാന്റോസ് ക്ലബ്ബ് കാണാനായിട്ട് പറ്റി. അവിടെ തന്നെ പെലെയുടെ ഒരു മ്യൂസിയമുണ്ട്, ആ മ്യൂസിയത്തിൽ പോകാൻ പറ്റി. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ എന്താ വിശദാംശങ്ങളുമുള്ള വളരെ വിശാലമായ മ്യൂസിയമാണ് സാവോപോളോ. ശരിക്കും പറഞ്ഞാൽ സാവോപോളോ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നെയ്മറിനെ, പുതിയ കാലത്ത് നെയ്മറാണ്, ഇപ്പം ഈ വേൾഡ് കപ്പിലും നെയ്മർ കളിക്കുന്നുണ്ട്. നെയ്മറൊക്കെ അവിടെ സ്ട്രീറ്റ് ഫുട്ബോളിലൂടെ വളർന്നു വന്ന ഒരു താരമായിട്ടാണ് അറിയുന്നത്. അപ്പം നെയ്മറിൻ്റെയൊക്കെ മുൻഗാമിയായ ഒരു മനുഷ്യനാണ് പെലെ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിയത്തിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാലാണ് ശരിക്കും നമ്മളൊക്കെ അത്ഭുതപ്പെടുക എന്ന് പറയുന്നത്. എത്രമാത്രം പിറകിൽ നിന്നുകൊണ്ടാണ് ശരിക്കും പെലെയെക്കുറിച്ച് നമ്മൾ ഫുട്ബോൾ രാജാവ് എന്നതിൽ അപ്പുറത്തേക്ക് എന്തൊരു മോട്ടിവേറ്ററാണ് അദ്ദേഹം എന്നുള്ളതാണ്. കാരണം ഒരു ജനതയെ, ബ്രസീൽ എന്ന ജനതയെ മാത്രമല്ലെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമ്മുടെ നാട്ടിൽ പോലും ബ്രസീലിന് വലിയ ആരാധക വൃന്ദം വരാനൊരു കാരണം തന്നെ പെലെയാണ്. ചെറിയ അദ്ദേഹത്തിന്റെ വീടാണെങ്കിൽ അന്ന് ആദ്യകാലത്ത് കേട്ടോ, അപ്പോൾ ആ ഒരു പിന്നോക്കാവസ്ഥയിൽ നിന്നും അദ്ദേഹം പതുക്കെ വന്നിട്ടൊരു ലെജൻഡിലേക്കായിട്ട് അദ്ദേഹം. ആ കാലത്ത് ബ്രസീൽ എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ മുൻഗാമികൾ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വാവാ, ദീദി, ഗാരിഞ്ച, അങ്ങനെ വലിയ ഒരു ഒരു സഖ്യം അല്ലെങ്കിൽ ബെഞ്ച് ഓഫ് പ്ലെയേഴ്സിന്റെ നാടാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഗ്രൂപ്പിലേക്കാണ് അദ്ദേഹം വരുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ബ്രസീൽ, അർജന്റീന എന്നൊക്കെ പറയുമ്പോൾ എക്കാലത്ത് വലിയ ഇതിഹാസ താരങ്ങളുടെ ഒരു ഭൂമികയാണ്, ധാരാളം പ്ലെയേഴ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ പെലെയിലേക്ക് വരുമ്പോൾ ഇപ്പം ആ മ്യൂസിയം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ആ മ്യൂസിയത്തിൽ ഇങ്ങനെ ചിത്രസഹിതം. പിന്നെ അദ്ദേഹം ആദ്യകാലത്ത് ഉപയോഗിച്ച ബൂട്ട് അവിടെയുണ്ട്, ഫുട്ബോൾ അവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ജേഴ്സി അവിടെയുണ്ട്, റിങ് അവിടെയുണ്ട്, എല്ലാം അവിടെ ഡിസ്പ്ലേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ കാണുമ്പോഴാണ്, ആ മ്യൂസിയം കൂടി കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് വലിയൊരു അത്ഭുതം തോന്നുക. എത്രമാത്രമാണ്, അപ്പം നമ്മൾ ഇന്നത്തെ ബ്രസീൽ എന്ന് പറയുമ്പോൾ, ബ്രസീലിൽ നമ്മളൊരു ഒരു മാസക്കാലം ഉള്ളപ്പോൾ ഇവിടെ റിയോ ആണെങ്കിൽ, റിയോ ഡി ജനീറോ ആണെങ്കിൽ, അവിടുത്തെ മരക്കാന സ്റ്റേഡിയം ആണെങ്കിൽ, നമ്മളീ പറഞ്ഞ സാവോ പോളയിൽ കൊറിഞ്ചിൻ സ്റ്റേഡിയം ആണെങ്കിൽ, പിന്നെ കുറേ ബെലോ ഹൊറിസോണ്ട്, കുറേ നഗരങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ലോകത്തെ മറ്റൊരു രാജ്യത്തും കാണാത്ത രീതിയിലുള്ള വലിയ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു റൂട്ട് എന്ന് പറയുന്നത് പെലെയാണ്. അപ്പോൾ ആ പെലയെ നമുക്ക്
പണ്ട് സ്കൂൾ കാലത്ത് പഠിച്ച ഒരു പെലയെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റുന്നു, അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ള കാര്യം. പക്ഷേ വലിയൊരു നിരാശ എന്ന് പറയുന്ന അദ്ദേഹത്തെ കൂടെ ഒരു പടമൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫ്ലാഷസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു സിഗ്നൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് മൊബൈൽ എടുക്കാനോ

0: അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക. സെക്യൂരിറ്റി സിസ്റ്റവും ഭയങ്കര ഗൗരവത്തിലാണ് അവിടെ ഉള്ളത്, നമ്മളെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയല്ല. അത്തരത്തിൽ ആണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫുട്ബോൾ ഒരു റിപ്പോർട്ടിംഗ് ലൈഫിലേക്ക് വരുമ്പോൾ ഒരു തവണ നമുക്ക് മെസ്സിയെ അഭിമുഖം നടത്താനായിട്ട് പോകും, വലിയ ഒരു ഒരു കാര്യമായിട്ട്. അതും ഈ 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ ഇതേ സാവോ പോളോയിലെ കോറിന്ത്യൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു സ്വിറ്റ്സർലാൻഡുമായിട്ടുള്ള അർജന്റീനയുടെ പ്രീ ക്വാർട്ടർ മാച്ചിന് ശേഷമുള്ള വാർത്താസമ്മേളനം, അതിനുശേഷം മിക്സഡ് സോണിൽ വെച്ചാണ് അത് അതിനൊക്കെ പറ്റിയത്. അതിന് മുമ്പ് ഇത് യാത്രയിലാണ് നമുക്ക് തലയുമായിട്ട് സംസാരിക്കാൻ പറ്റി. എന്തായാലും എൻ്റെ ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ റിപ്പോർട്ടിംഗ് ലൈഫിലെ ഒന്ന് രണ്ട് അധ്യായം
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ അനുഭവങ്ങൾ പങ്കുവച്ചത് മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ. മൗര്യൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥിൻ്റെ സംഗീതം, ചിത്ര പാടിയത്.

0: ല്ലേ മികച്ച വിലക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
3: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: 103.6 Real FM.
5: നവപൂജിതം നാടകം ആദ്യ ഭാഗം. രചന പത്മിനി എൻ.എം. ചെട്ടികുളം. പങ്കെടുക്കുന്നവർ: സാവിത്രി ശ്രീധരൻ, നിലമ്പൂർ ആയിഷ, എ.എൻ. ജഷിതകുമാരി, സി.കെ. ആശാലത, മണിയൂർ രവി, പ്രദീപ് ഗോപാൽ. സംവിധാനം മാത്യു ജോസഫ്. നവപൂജിതം.
6: ഹലോ.
7: ആ, ഞാനാണ്.
6: ഓ, നർമ്മദ.
7: ആ, അലീന, നിന്നെ ഒന്ന് വിളിക്കണമെന്ന് കരുതിയിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്തൊക്കെയാടി നിന്റെ വിശേഷങ്ങൾ?
6: ഓ, എനിക്കെന്ത് വിശേഷം? ആട്ടെ, അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ?
7: വെറും സുഖമല്ല, പരമ സുഖം തന്നെയാണ് ഇപ്പോൾ.
6: സന്തോഷായി.
7: ആ, പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് അറിയോ?
6: പറഞ്ഞാലല്ലേ അറിയോ?
7: എടി, വിനോദേട്ടന്റെ അമ്മ ഇവിടുന്ന് പോയി.
6: വിനോദേട്ടന്റെ അമ്മയോ? എങ്ങോട്ട്?
7: അവരെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുചെന്നാക്കി. മനസ്സിലായില്ലേ? ഒരു വൃദ്ധസദനത്തിൽ.
6: ആ, അവര് സമ്മതിച്ചോ?
7: ഓ, അവരുടെ സമ്മതമൊക്കെ ആര് ചോദിക്കുന്നു?
6: എന്നാലും പോകുമ്പോ വിഷമമുണ്ടാവില്ലേ അവർക്ക്?
7: ഉണ്ടാവുമായിരിക്കാം. അതേപറ്റി പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. വീട്ടിൽ നിന്നിറങ്ങുമ്പോ കണ്ണു തുടയ്ക്കുന്നത് കണ്ടു. മോൻ ഒരുപാട് നേരം കരഞ്ഞു.
6: അയ്യോ, സങ്കടം കൊണ്ടായിരിക്കും.
7: സഹിക്കട്ട്, ഞാൻ അവന് രണ്ടടി വെച്ചു കൊടുത്തു. ഭക്ഷണമൊന്നും കഴിക്കാതെ കരഞ്ഞു തളർന്ന മോൻ ഉറങ്ങിയത് അതുകൊണ്ടാവും. വിനോദേട്ടനും ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്നത്.
6: അത് വിഷമം കൊണ്ടാവില്ലേ?
7: ആയിരിക്കാം. അതേപറ്റി ഒന്നും ചോദിച്ചില്ല ഞാൻ. ഈ കാര്യം പറയുമ്പോഴൊക്കെ വിനോദേട്ടന് വലിയ ദേഷ്യമായിരുന്നു. അമ്മയോടൊന്നിച്ച് കഴിയണമെന്നാണെങ്കിൽ ഞാനും മോനും ഈ വീട്ടിലുണ്ടാവില്ല എന്ന് ഷഠിച്ചപ്പോഴാണ് അർദ്ധ മനസ്സോടെ വിനോദേട്ടൻ സമ്മതം മൂളിയത്. എന്റെ പിടിവാശിയുടെ ബലത്തിൽ അത് സാധിച്ചു. ഉടനെ അവിടെ പോയി പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കി. ഒരാഴ്ച കഴിഞ്ഞ് ഫോൺ വന്നപ്പോഴാ അവര് ഈ കാര്യം അറിയുന്നതിന്.
6: അപ്പോ ഇനി അവരുമായി ഒരു ബന്ധം ഉണ്ടാവില്ല?
7: എന്തിന്? അവർക്ക് ചെലവിനും ചികിത്സക്കുമായി പണം കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരു കുറ്റബോധവും ഞങ്ങൾക്കില്ല. ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയുമില്ല. ഞങ്ങൾക്കും സുഖം, അവർക്കും സുഖം. തന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരോടൊപ്പം പഴയകാല കഥകളൊക്കെ ഓർത്തും പറഞ്ഞും അങ്ങനെ സുഖമായി കഴിയാലോ. ഞങ്ങൾക്കിനി ഒരു ബാധ്യതയും ഇല്ല.
6: അല്ലെങ്കിലും അവർക്കിനി എന്ത് ബാധ്യതയുള്ളത്?
7: അവർക്കല്ല, ഞങ്ങൾക്കായിരുന്നു ബാധ്യത. അത് അവസാനിച്ചു, അത്രയേ ഉള്ളൂ.
6: എന്നാലും
7: ഒരെന്നാലും ഇല്ല. അതൊക്കെ പോട്ടെ. ഞാനിപ്പോ നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് അറിയോ?
6: എന്തിനാ?
7: നിന്റെ ശ്രീയേട്ടന്റെ അമ്മയെ പറ്റി നീ പറയാറുണ്ടായിരുന്നില്ലേ.
6: ആ
7: അലീന, നീയോ ഇതുപോലെ ഒരു വഴി സ്വീകരിക്കാൻ നോക്ക്.
6: എങ്ങനെ?
7: നമ്മുടെ മക്കളെ അവരുടെ ഇഷ്ടത്തിനൊത്ത് വളർത്തണം. അവർ സ്വയം പ്രാപ്തരാകണമെങ്കിൽ ഇത്തരം

0: തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകരുത്. അതിന് കുറച്ച് പണം ചെലവാക്കണം, അത്രയുള്ളൂ. പിന്നെ തിരിഞ്ഞു നോക്കണ്ട, അവരായി അവരുടെ പാടായി. ഞങ്ങളുടെ എല്ലാ സ്വൈര്യക്കേടുകളും അവസാനിച്ചിട്ടേ ഒരാഴ്ചയായി.
1: നിന്റെ വിനോദേട്ടനെ പോലെയല്ല ശ്രീയേട്ടൻ. അമ്മ ഇല്ലാത്ത ഒരു ദിവസം പോലും ചിന്തിക്കാൻ ശ്രീയേട്ടന് പറ്റില്ല.
0: ഈ ശ്രീകുമാർ എന്താ ഇങ്ങനെ?
1: സദനത്തിന്റെ കാര്യം നീ പറഞ്ഞപ്പോ വിനോദേട്ടൻ അത് ശരിവെച്ചു. എന്നാ എന്റെ ശ്രീയേട്ടനോട് ഇതേപ്പറ്റി ഒന്ന് സൂചിപ്പിച്ച പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല.
0: പിന്നെ എന്താണ് ഒരു വഴി? ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ടല്ലോ അവർക്ക്.
1: ഉണ്ട്.
0: ഷുഗറോ
1: ഉണ്ടെങ്കിൽ
0: കാര്യമുണ്ട് അലീന.
1: എങ്ങനെ? ഷുഗർ കൂടുതൽ അമ്മയ്ക്ക്, അതിന് നിത്യവും ഗുളിക കഴിക്കുന്നുണ്ട്.
0: എങ്കിൽ കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കാം നമുക്ക്.
1: നർമ്മദ, നീ പറയുന്നത്?
0: അലീന, നീ നിന്റെ ഡോക്ടർ അങ്കിളിനെ കണ്ട് എല്ലാം വിശദമായി പറയണം. ഇരു ചെവി അറിയാതെ കാര്യം സാധിക്കാം.
1: എങ്ങനെ?
0: പറയാം. നിന്റെ ഈ ധൃതി പോലെ തന്നെ കാര്യങ്ങൾ സാധിക്കും തീർച്ച. അല്പം ഡോസ് കൂടിയ പിൽസ് കൊടുത്താ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല.
1: എന്ന് വെച്ചാ?
0: എന്റെ അലീന, നമ്മൾ മരുന്ന് കഴിക്കുന്നത് രോഗം ഭേദമാക്കാനല്ലേ. എന്നാ അസുഖം കൂടാനുള്ള മരുന്നാണെങ്കിലോ എന്തു സംഭവിക്കും? ആള് കാലിയാവും അത്ര തന്നെ.
1: അയ്യോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ?
0: ഒന്നും സംഭവിക്കണ്ടെങ്കിൽ അവരെയും സഹിച്ച് നീ അങ്ങനെ തന്നെ കഴിഞ്ഞു. അലീന, പെട്ടെന്നൊന്നും സംഭവിക്കില്ല. ഒരാറുമാസം അങ്ങനെ നീണ്ടു പോയിക്കോട്ടെ. എല്ലാം നല്ലതിനാണെന്ന് കരുതു. മലർക്കെ തുറന്നിട്ട വാതിൽ നിന്റെ മുന്നിലുണ്ടല്ലോ.
1: ഡോക്ടർ അങ്കിളിനെ നിർബന്ധിക്കാം അല്ലേ?
0: നിർബന്ധമല്ല, അപേക്ഷയാണ് അവിടെ വേണ്ടത്.
1: അങ്കിൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ?
0: ചെയ്യണമല്ലോ. നിന്റെ ഡാഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ അദ്ദേഹം. ഒരുപാട് കടപ്പാടുകൾ നിന്റെ ഡാഡിയോടുണ്ടെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇത് ശരിയായ ജീവിതത്തിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെക്കാൻ നിനക്ക് കഴിയും. എന്തു പറയുന്നു? ഹലോ, ഹലോ അലീന. എന്താ നീ ഒന്ന് പറയാത്തത്?
1: ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി നർമ്മദ. എത്രയായാലും അവർ ശ്രീയേട്ടന്റെ അമ്മയല്ലേ.
0: എന്നാ അവരെയും കെട്ടിപ്പിടിച്ച് നീ അവിടെ തന്നെ ഇരുന്നു. നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഏത് പ്രതിബന്ധങ്ങളെയും തട്ടി മാറ്റണം. അലീന, ദേ ഞാൻ ആവർത്തിക്കുന്നു, മക്കൾ അവരുടെ ഇഷ്ടത്തിനൊത്ത് തന്നെ വളരട്ടെ, അതാണ് വേണ്ടത്.
1: നീ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു.
0: സന്തോഷം. ആ അലീന, നീ ഒരു കാര്യം ചെയ്യണം. ഏതൊരു കാര്യത്തിനും ദിവസവും കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി അവയെ പെരുപ്പിച്ച് മയമില്ലാതെ ശ്രീയോട് പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ശ്രീകുമാറിന്റെ മനസ്സും ക്രമേണ മാറിക്കൊള്ളും. പിന്നെ ഇല്ല, എളുപ്പമായി.
1: പക്ഷേ നർമ്മദ.
0: ഏയ്, ഒരു പക്ഷേയുമില്ല. ഇതും ശരിയായില്ലെങ്കിൽ നമുക്ക് മറ്റൊരു വഴി ആലോചിക്കാം.
1: വേണ്ട നർമ്മദ.
0: അതെ അലീന, ഇത് തന്നെയാണ് സേഫ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഡോക്ടർ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നാളെ തന്നെ അങ്കിളിനെ ചെന്ന് കാണണം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹലോ അലീന, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ആ, നാളെ പോയി വന്ന ഉടനെ നീ എന്നെ വിളിക്കണം. ഓക്കെ,
1: ശരി, ഞാൻ വിളിക്കാം.

0: ഈ കണ്ണട എവിടെ പോയി? ഇനി ഒരിടത്തും ഞാൻ ഈ കണ്ണട തരാനില്ല. എവിടെയാണാവോ? മോനെ കണ്ണാ, അച്ചമ്മയുടെ കണ്ണട കണ്ടടോ നീയേ. ഷോ, എവിടെയൊക്കെ നോക്കി? ആവുന്നിടത്തൊക്കെ നോക്കി അച്ചമ്മ, കാണുന്നില്ലല്ലോ മോനെ.
1: ഷോ, എന്താ അമ്മ ഇത്? ഉറങ്ങിയ കുട്ടിയെ വിളിച്ചാണോ കണ്ണട ചോദിക്കുന്നേ?
0: ഏ, മോൻ ഉറങ്ങാണോ? ആ, എന്റെ കണ്ണട കണ്ടോ നീയേ? രാവിലെ പത്രം വായിച്ച് ഈ മേശപ്പുറത്ത് വെച്ചത് ഓർമ്മയുണ്ട്.
1: നിങ്ങളുടെ ഓർമ്മ തെറ്റിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിലും എനിക്കെന്തിനാ നിങ്ങളുടെ കണ്ണട?
0: കാണാഞ്ഞിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ.
1: ചോദിക്കുന്നത് കേട്ടാ തോന്നും അതും വെച്ചാണ് ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് എന്ന്. അല്ല പിന്നെ,
0: നീ ഗർവിക്കാനൊന്നും പറഞ്ഞതല്ല ഞാൻ. അതില്ലാഞ്ഞാലേ ഒന്ന് പത്രം മറിച്ചു നോക്കാൻ പോലും പറ്റില്ല, അത് കരുതിയിട്ട.
1: ഓ, പത്രം നോക്കിയിട്ട് വേണം ഇനി പൊതുവിവരങ്ങളൊക്കെ അറിയാൻ. PSC പരീക്ഷിക്കാൻ പോവല്ലേ.
0: മരിക്കുന്നത് വരെ ഒരു വിദ്യാർത്ഥി ആയിരിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ്. മോളെ,

0: ഇങ്ങനെ പത്രം നോക്കിയിട്ട് തന്നെയാണ് ശ്രീക്കുട്ടനെ കണ്ട് അപേക്ഷ അയപ്പിച്ചതും റാങ്ക് ലിസ്റ്റ് വന്നതും അവന് ഈ ജോലി കിട്ടിയതും.
1: ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് അവസാനിക്കുന്നത് ശ്രീയേട്ടന്റെ കാര്യം പറഞ്ഞിട്ടാവും.
0: അത് ശ്രീകുട്ടൻ എന്റെ മകനായതുകൊണ്ടുള്ള അഭിമാനം കൊണ്ടാണ്.
1: ശ്രീയേട്ടൻ നിങ്ങൾക്കൊന്ന് വെറുതെ വിട്ടൂടെ
0: മോളെ. നിന്റെ ശ്രീയേട്ടൻ ആവുന്നതിന് മുമ്പ് അവൻ എന്റെ മോനായിരുന്നു.
1: ഈ അധികാരം എന്നും ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്?
0: ആ വിധിക്ക് ഞാൻ കാത്തു നിൽക്കില്ല മോളെ. എന്റെ കർമ്മഫലം എന്ന് മാത്രമേ കരുതു. അമ്മയെന്ന അധികാരം എന്റെ മോൻ എന്നും ഉണ്ടാവും.
1: എനിക്കൊന്നും കേൾക്കണ്ട.

0: ചോരിലിരുന്ന് എല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലേ? എന്തിനെന്നെ തനിച്ചാക്കി പോയി കളഞ്ഞു? ആ ജീവൻ ഊതിക്കെടുത്തിയ തുലാക്കാറ്റിനോട് പറയാമായിരുന്നു എന്നെ കൂടി വിളിക്കാൻ. എപ്പോഴും പറയാറുള്ളത് ഓർമ്മയുണ്ടോ? മുമ്പേ പോയി നമുക്കൊരിടം ശരിയാക്കി വെക്കുമെന്ന്. എന്നിട്ടെന്തേ ഇനിയും വൈകുന്നു.
1: അമ്മേ, അമ്മേ, എന്ത് പറ്റി അമ്മയ്ക്ക്? അയ്യോ, വല്ലാതെ ചുമക്കുന്നുണ്ടല്ലോ അമ്മേ. അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തു തരാൻ ഇവിടെ ആരുമില്ലേ? അലീന, അലീന, അല്ല അമ്മേ, അവളിവിടെ ഇല്ലേ?
0: അവള് കേട്ടിട്ടുണ്ടാവില്ലേ മോനെ? കണ്ണൻ ഉറക്കത്ത് കരഞ്ഞു. മോനെ ഉറക്കാവും.
1: മോനല്ലേ ഉറങ്ങിയുള്ളൂ. ശ്രദ്ധിച്ച അപ്പുറത്തുള്ള വീട്ടുകാർക്ക് പോലും അമ്മ ഇങ്ങനെ ശ്വാസം കിട്ടാതെ ചുമക്കുന്ന ശബ്ദം കേൾക്കാം. എന്നിട്ടാണോ അമ്മേ? ഇതാമ്മേ, ഈ ചുക്കോളം കുടിച്ചാട്ടെ, ഇപ്പൊ ശരിയാവും. പതുക്കെ
0: മതി മോനെ, മതി,
1: ഇപ്പൊ സുഖണ്ടോ?
0: മോൻ പുറം തടവുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ട്.
1: അമ്മേ, ചുക്കുവെള്ളം ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ?
0: വേണ്ട, മതി മോനെ, മതി.
1: അലീന, അലീന,
2: ആ എന്നെ വിളിച്ചോ?
1: അമ്മ ഇങ്ങനെ ചുമച്ച് ശ്വാസം കിട്ടാതെ തളർന്നു പോയിട്ടും ഒന്ന് വന്നു നോക്കാൻ പോലും നിനക്ക് തോന്നിയില്ല അല്ലേ? നീ കേട്ടിട്ടില്ലായിരിക്കും.
2: ഓ, ഞാൻ കേട്ടില്ല. ഒന്ന് ചുമച്ചു നേരതി, ഇങ്ങനെ ഒച്ച വെക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമക്കുന്നവർക്കറിയില്ലേ പോയി വെള്ളം കുടിക്കാൻ? അടുത്തെത്തിയില്ല അത്രേ. എത്ര കാലമായി ഈ നാശം പിടിച്ച ചുമ തുടങ്ങിയിട്ട്.
1: എന്റെ അമ്മ ഒരു ക്ഷയരോഗിയൊന്നുമല്ല. മഞ്ഞോ വേലോ തട്ടിയിട്ടാണ് ഇങ്ങനെ.
0: ശ്രീകുട്ട, നീ എന്താ ഇങ്ങനെയൊക്കെ? ഇതൊന്നും സഹിക്കാനുള്ള ശക്തി അമ്മയ്ക്കില്ല മോനെ. അമ്മ കാരണം നിങ്ങളിങ്ങനെ.
2: അമ്മയൊന്ന് ചുമച്ചപ്പോ നിങ്ങക്ക് നൊന്തു അല്ലേ? ഇന്ന് ഞാൻ ബാത്റൂമിൽ കയറിയത് മുതൽ മോൻ ഉണർന്ന് കരയാൻ തുടങ്ങിയതാ. മോനെ ഒന്ന് എടുത്ത് കരച്ചില് മാറ്റാൻ ഇവിടെ ആരും ഉണ്ടായില്ല. എങ്ങനെയാ ഞാൻ കുളിച്ചു വന്നെന്ന് അറിയാമോ നിങ്ങക്ക്?
0: മോനെ, അമ്മ നമ്മുടെ തെക്കേലെ റീനയുടെ മോന് പനിയാണെന്നറിഞ്ഞ് അവിടം വരെ ഒന്ന് പോയി. അത്രയുള്ളൂ, ഒരു 5 മിനിറ്റ് ആയില്ല, അമ്മ പോരുകയും ചെയ്തു. സുഖവിവരങ്ങൾ അന്വേഷിച്ചറിയേണ്ടവരല്ലേ മോനെ നമ്മള് അയൽക്കാര്? അയൽക്കാര് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മോനെ ബന്ധുക്കള്.
2: മറ്റു കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയാ നിങ്ങളുടെ അമ്മയ്ക്ക്? വയസ്സാകുമ്പോ ആ കുട്ടികളൊക്കെ ആയിരിക്കും നിങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടാവുന്നത്.
1: നിന്റെ സംസാരം അതിര് കടക്കുന്നു.
0: മക്കളെ, ആരും ആരെയും പ്രതീക്ഷിച്ചുകൂടാത്ത കാലമാണിത്. അച്ഛനമ്മമാർ അന്യരും അനാഥരുമാകുന്ന കാലം. വളർത്തി പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്നതുവരെ മാത്രമേ അച്ഛനമ്മമാരെ വേണ്ടു. പിന്നീട് അവർ പാഴ്ജന്മങ്ങളായി. ചിലപ്പോ വീട്ടുകാവലനോ മറ്റോ നിയോഗിക്കപ്പെടുന്നവരായി തീരുകയല്ലേ ചെയ്യുന്നത്?
1: അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അമ്മയ്ക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ. അമ്മ എന്ന ഈ സ്നേഹത്തണലില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ എനിക്കാവില്ല.

0: ശ്രീയേട്ടാ, ശ്രീയേട്ടൻ ഒന്ന് കുളിക്കുന്നുണ്ടോ? ഇതേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കുക.
1: സമയം ഒരുപാടായി ശ്രീകുട്ട, ഒന്ന് വേഗം കുളിച്ചു വന്നോളൂ.
2: ശരി അമ്മേ. ഓ, ഞാൻ മറന്നു, ഇതാ അമ്മയുടെ കണ്ണട.
1: ഏ, എന്റെ കണ്ണടയോ?
2: അതെ, രാവിലെ ഞാൻ നോക്കിയപ്പം ഇതിന്റെ കാല് രണ്ടും പൊട്ടിപ്പോയിരുന്നു. മോനെടുത്ത് കളിച്ചതാവും. ഭാഗ്യത്തിന് ഗ്ലാസ് പൊട്ടിയില്ല, അവര് ഫ്രെയിം മാറ്റി തന്നു. അത് പോട്ടെ, അമ്മ കണ്ണട കാണാൻ വിഷമിച്ചോ. ഞാൻ അലീനയോട് പ്രത്യേകം പറഞ്ഞിരുന്നു കണ്ണട കൊണ്ടുപോകുന്ന കാര്യം.
1: ആ ആ, അവള് പറഞ്ഞിരുന്നു. പിന്നെ പിന്നെ അത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ മോനെ.
2: അമ്മേ, ഞാൻ പെട്ടെന്ന് കുളിച്ചെത്താം.

0: May I come in, doctor?
1: Yes, please come in. അലീനയാണോ? ഇരിക്കൂ. എന്തു പറ്റി? ശ്രീകുമാർ വന്നില്ലേ?
0: വന്നിരുന്നു, ഓഫീസ് ടൈം ആയപ്പോ പോയി.
1: കഷ്ടമായല്ലോ.
0: വെറുതെ വന്നതാ ശ്രീയേട്ടൻ, പോകും വഴി എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തെന്നേ ഉള്ളൂ.
1: ഓ, അത് ശരി. അല്ല, മോന്റെ പേര്? സാരംഗ്. മോനും അച്ഛമ്മയും സുഖമായിരിക്കുന്നു അല്ലേ?
0: മോൻ മഹാവികൃതിയാ.
1: കുഞ്ഞും നാളിൽ അലീനയും മോശമായിരുന്നില്ല. അല്പസ്വല്പം വികൃതിയില്ലെങ്കിൽ കുട്ടികൾ മന്ദബുദ്ധികളായി പോയില്ലേ?
0: എനിക്ക് ടോക്കൺ നമ്പർ 5 ആയിരുന്നു കിട്ടിയിരുന്നത്, പക്ഷേ ലാസ്റ്റ് നമ്പർ വരെ ഞാൻ കാത്തു നിന്നതാ.
1: ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് എന്തിനായിരുന്നു? മറ്റു പേഷ്യൻസിന് ഉപകാരമാവട്ടെ എന്ന് കരുതിയാണോ?
0: അല്ല അങ്കിളെ, എന്റെ സൗകര്യത്തിന് വേണ്ടി മാത്ര.
1: സൗകര്യത്തിന് വേണ്ടിയോ? എങ്ങനെ?
0: എനിക്ക് അങ്കിളിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് രഹസ്യമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്.
1: രഹസ്യമായിട്ടോ? ഡോക്ടറോടും വക്കീലിനോടും രഹസ്യമരുത് എന്നല്ലേ? എന്നാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകളെന്ന നിലയ്ക്ക് ആ രഹസ്യം എന്തെന്ന് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അലീനെ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി പറയൂ, എന്താണ് അസുഖം?
0: അസുഖം എന്റെ ശരീരത്തിനല്ല, മനസ്സിനാണ് അങ്കിളെ. വീട്ടിലെ പ്രോബ്ലംസ് ആണ് എന്നെ അങ്കിളിന്റെ അടുത്തെത്തിച്ചത്.
1: വീട്ടിലെ പ്രോബ്ലംസ്?
0: അതെ.
1: അതിന് ഒരു ഡോക്ടർ എന്നതിലുപരി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
0: ഒരു ഡോക്ടറായ ഈ അങ്കിളിനെ അതിന് കഴിയൂ. അങ്കിളിന് മാത്രം എനിക്ക് വിശ്വാസമുണ്ട്.
1: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെങ്കിൽ പറയൂ അലീന, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ശ്രീയേട്ടന്റെ അമ്മയാണ് ഇന്ന് എന്റെ ഏറ്റവും വലിയ പ്രശ്നമാകുന്നത്.
1: ശ്രീകുമാറിന്റെ അമ്മയോ?
0: അതെ അങ്കിളെ.
1: സുഭദ്രാമ എങ്ങനെയാണ് നിനക്ക് പ്രോബ്ലം ആകുന്നത്?
0: സാരംഗിന്റെ കാര്യത്തിൽ ഞാൻ അല്പ സീരിയസ് ആകുന്നത് കൊണ്ട്.
1: അതുകൊണ്ട് എന്താണ്? മക്കളുടെ കാര്യത്തിൽ അത് കുറച്ചൊക്കെ ആവാം, പക്ഷേ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത് എന്തിനാണ്?
0: എപ്പോഴും മോൻ അവരുടെ കൂടെയാ. എല്ലാറ്റിനും അച്ഛമ്മ തന്നെ വേണം അവന്.
1: അതിലൊരു തെറ്റുമില്ല. കുഞ്ഞു മനസ്സിൽ കളങ്കമില്ലല്ലോ അലീന.
0: പഴംപുരാണങ്ങളും കഥകളും പറഞ്ഞുകൊടുത്ത് അവരെന്റെ മോനെ വഷളാക്കുകയാ.
1: ഈ അരുതായ്മ നിനക്ക് ആരാണ് ഉപദേശിച്ചു തന്നത്? അലീന, ഇനിയെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണം. മുത്തശ്ശൻ മുത്തശ്ശിമാരുടെ കരുതലും സ്നേഹവും കിട്ടുന്ന കുട്ടികൾ സമൂഹത്തിൽ നല്ലവരായിത്തീരുന്നു. മുത്തശ്ശി കഥകൾ കുഞ്ഞുങ്ങളെ രസിപ്പിക്കുക മാത്രമല്ല, അവർ ജീവിതത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ട സദ്ഗുണങ്ങളുടെ മുത്തുമണികളാണ് മുത്തശ്ശി കഥകൾ. എന്റെ അനുഭവ പാഠമാണത്.
0: ക്ഷമിക്കണം അങ്കിളെ, ഈ അഭിപ്രായത്തോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല.
1: എന്തുകൊണ്ട് കഴിയില്ല?
0: അണുകുടുംബം, അതാണ് എന്റെ ലക്ഷ്യം. കൂട്ടുകുടുംബം, അതിനെന്ത് പ്രസക്തിയാ എന്നുള്ളത്? കുട്ടികളെ അവരുടെ ഇഷ്ടത്തിനൊത്ത് സ്വതന്ത്രരായി വളർത്തണം എന്നതാണ് എന്റെ തീരുമാനം.
1: ഇത് ഒരു അബദ്ധധാരണയാണെന്ന് ഞാൻ പറഞ്ഞാൽ
0: എനിക്കത് നിഷേധിക്കേണ്ടി വരും.
1: ഒന്ന് ചോദിക്കട്ടെ, മോനിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: അവൻ എൽ കെ ജിയിലാ.
1: ഓഹോ, അത്രയൊക്കെ എത്തിയല്ലേ. ഞാൻ കരുതി വളരെ കൊച്ചുകുട്ടിയാണെന്ന്.
0: അങ്കിളെന്നെ പരിഹസിക്കുകയല്ലേ?
1: ഞാൻ അത്ഭുതപ്പെടുകയാണ് അലീന. ഒരു കൊച്ചു കുഞ്ഞിന്റെ മേൽ എന്തിനാണ് ഈ കടിഞ്ഞാൺ? അവർ മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ച് ബന്ധങ്ങളെ തൊട്ടറിഞ്ഞ് നാടിന് പ്രിയപ്പെട്ടവരായി വളരട്ടെ, അതല്ലേ നല്ലത്?
0: അങ്കിൾ എന്റെ വിഷമം മനസ്സിലാക്കാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്.
1: മകനെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചു. ഒരു സുപ്രഭാതത്തിൽ അമ്മയെ വേണ്ടെന്ന് ആ മക്കൾ തന്നെ പറയുമ്പോൾ നാളെ അവർക്കും ഈ സ്റ്റേജ് കയറാനുണ്ട് എന്ന കാര്യം മറന്നുപോകും.

0: ഒന്നും എന്ന് ഓർക്കുമ്പോൾ
1: എന്ത് തന്നെ ആയാലും എന്റെ തീരുമാനം മാറ്റാനാവില്ല.
0: എന്നാൽ അമ്മ ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്കോ മറ്റോ?
1: ആ, അതേപ്പറ്റി ഞാൻ സൂചിപ്പിച്ചതാ.
0: എന്നിട്ട്?
1: അന്ന് ശ്രീയേട്ടനുണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും പറയാനാവില്ല. രണ്ടു ദിവസം വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കഴിച്ചില്ല. അങ്ങനെ ആ ശ്രമം ഞാൻ ഉപേക്ഷിക്കുകയായിരുന്നു.
0: അപ്പോൾ തീരുമാനം അലിനയുടേത് മാത്രമാണ്. പാവം ശ്രീകുമാർ, പുണ്യം ചെയ്ത അമ്മക്ക് കിട്ടേണ്ട മകൻ തന്നെയാണ്.
1: ശ്രീയേട്ടൻ ഒരു പാവം തന്നെയാണ്, അതാണ് എന്റെ ശാപവും.
0: അപ്പോൾ ശ്രീകുമാറിന്റെ അമ്മയാണ് ഭയങ്കരി അല്ലേ?
1: അതെ, എല്ലാ കാര്യവും അവർക്കറിയണം. അറിഞ്ഞാ പിന്നെ ഗുണദോഷിക്കലും ഉപദേശങ്ങളുമായി പിന്നാലെ ഉണ്ടാവും.
0: മക്കളുടെ കാര്യത്തിൽ അമ്മമാർക്ക് വേവലാതി ഉണ്ടാവില്ലേ? തന്റെ മക്കൾ നല്ലവരാകണമെന്ന് ആ അമ്മ കൊതിച്ചുപോയതിൽ എന്താണ് തെറ്റ്?
1: അങ്ങനെയെങ്കിലും ഓക്കെ, എന്നെയും മോനെയും അവർക്ക് വെറുതെ വിട്ടുകൂടെ?
0: മകന്റെ കുടുംബം ഒരമ്മക്ക് പ്രിയപ്പെട്ടതാവില്ലേ? ശ്രീകുമാർ ഒരു നല്ല മകനാണെന്നാണ് എനിക്ക് തോന്നിയത്.
1: ഒപ്പം നല്ലൊരു ഭർത്താവുമായിക്കൂടെ?
0: ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ലൊരു മകനും ഭർത്താവും അച്ഛനുമാണ് ശ്രീകുമാർ. പക്ഷേ നിന്റെ സ്വാർത്ഥത നിറഞ്ഞ മനസ്സ് തന്നെയാണ് നിന്റെ ശത്രു, ശരിയല്ലേ?
1: ഡോക്ടർ അങ്കിൾ കാട് കയറുകയാ.
0: അല്ല അലീന, അല്ല. നിന്റെ കുടുംബം രമ്യതയിൽ കഴിയണമെന്നൊരാഗ്രഹം, അത്രയേ ഉള്ളൂ.
1: അത് ഇനി ഉണ്ടാവില്ല, തീർച്ച.
0: നമ്മുടെ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി പറയൂ, എന്തിനു വേണ്ടിയാണ് അലീന ഇപ്പോൾ വന്നത്?
1: എനിക്ക് അങ്കിളിന്റെ ചെറിയ അല്ല വലിയൊരു സഹായം, അതാണ് എനിക്ക് വേണ്ടത്. ശ്രീയേട്ടന്റെ അമ്മ, അവർ അധികം നാൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകരുത്. പെട്ടെന്നൊന്നും സംഭവിക്കുകയും അരുത്.
0: അലീന, നീ എന്താണ് ഈ പറയുന്നത്?
1: ഞാൻ എല്ലാം തീരുമാനിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്.
0: നിന്റെ തീരുമാനം നിനക്ക് വലുതാണെങ്കിൽ എനിക്ക്.
1: അങ്കിളെ, ഷുഗർ ഒക്കെ ഉള്ള ആളല്ലേ അവര്? അങ്കിളിന്റെ പേഷ്യന്റുമാണ്.
0: അതുകൊണ്ട്
1: ഇപ്പൊ കഴിക്കുന്നതിനേക്കാൾ അല്പം ഡോസ് കൂടിയ പിൽസ് തന്നാൽ മറ്റാരും അറിയാതെ ഞാനത് ഭക്ഷണത്തിൽ കലർത്തി.
0: ഇത്ര ക്രൂരയാവൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ഇതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല എനിക്ക്. ഈ മഹാപരാധം ഞാൻ ചെയ്യില്ല കുട്ടി.
1: ഇതൊരു പുണ്യമായിരിക്കും.
0: ജീവൻ രക്ഷിക്കേണ്ടവർ തന്നെ അത് അപായപ്പെടുത്തുമ്പോൾ ഈ പാതകം എന്റെ ശിഷ്ടജീവിതത്തിലെ ദുരന്ത സ്മരണയുടെ ബാക്കിപത്രമായി അവശേഷിക്കില്ലേ? വയ്യ അലീന, ഇതിന് കൂട്ടുനിൽക്കാനാവില്ല എനിക്ക്.
1: അങ്കൾ, സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു കുടുംബത്തിന് വേണ്ടി അങ്കൾ എന്നെ സഹായിക്കണം, പ്ലീസ്.
0: അലീന, ഒന്ന് പുറത്തേക്ക് പോകൂ, എനിക്ക് അല്പം സ്വസ്ഥത തരൂ.
1: അങ്കൾ, ഞാൻ
0: നോ.
1: ശരി, ഞാൻ പുറത്തിരിക്കാം.

0: അങ്കിളിനെ വിളിച്ചോ.
1: ഞാൻ
0: എന്താ അങ്കിൾ, വല്ലാതെ വിയർക്കുന്നു?
1: അതൊന്നും ഒരു പ്രശ്നമല്ല. അലീന, നീ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. എന്റെ മൂന്ന് നാല് കണ്ടീഷൻസ് അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ മാത്രം, അത് പാലിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ മാത്രം ഞാൻ ഇതിന് കൂട്ടുനിൽക്കാം.
0: എനിക്കറിയാം അങ്കിൾ പറയുന്ന ഏത് വ്യവസ്ഥയും അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണെന്ന്.
1: നോക്കൂ, വളരെ ശക്തിയേറിയ പിൽസാണിത്. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ.
0: ശരി,
1: അല്ലെങ്കിൽ നീ കരുതുന്നതിന് മുമ്പ് തന്നെ എന്തും സംഭവിക്കാം. പിന്നെ ഓരോ ആഴ്ചയിലെയും വിവരങ്ങൾ എന്നെ കൃത്യമായി അറിയിക്കണം.
0: തീർച്ചയായും അങ്കിൾ.
1: ഒരു മാസം കഴിഞ്ഞാൽ ഗുളിക ഡോസ് കൂട്ടി വേണം കൊടുക്കാൻ.
0: ശരി അങ്കിളെ, സമാധാനമായ
1: രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി അലീന അനുസരിച്ചേ പറ്റൂ.
0: അതെന്താണെങ്കിലും അങ്കിൾ എന്നോട് പറഞ്ഞോളൂ.
1: ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട ഒരമ്മയാണത്. അവസാന നാളുകൾ നിശ്ചയിക്കപ്പെട്ട ഒരമ്മ. ഇന്നു മുതൽ അമ്മക്ക് അപ്രിയമായി ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്.
0: ശരി.
1: അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ശ്രദ്ധയോടെ ഉണ്ടാക്കി കൊടുക്കണം. അമ്മ എന്തു പറഞ്ഞാലും അനുസരണയുള്ള കുട്ടിയെ പോലെ പെരുമാറണം. പെരുമാറിയേ പറ്റൂ. അലീനയോടാണ് ഞാൻ പറയുന്നത്, സമ്മതമല്ലേ?
0: എല്ലാം ഞാൻ സമ്മതിച്ചു അങ്കിളെ.
1: ശരി, മറ്റൊന്നുകൂടിയുണ്ട്.
0: അങ്കിൾ പറഞ്ഞോളൂ.
1: അമ്മയെ മാത്രമല്ല, അമ്മക്ക് പ്രിയപ്പെട്ടവരെയും അലീന സ്നേഹിക്കുകയും

0: ബഹുമാനിക്കുകയും ചെയ്യണം.
1: ശരി.
0: വീട്ടിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അലീന പ്രത്യേകം ശ്രദ്ധിക്കണം.
1: എല്ലാം ഞാൻ ചെയ്യാം.
0: വളരെ സാവധാനത്തിൽ മാത്രമേ ഇതിന്റെ ഇഫക്റ്റ് നമുക്ക് അറിയാനാവൂ.
1: മതി, അങ്ങനെ മതി. അങ്ങളെ
0: ഇതാ, ഇത് സൂക്ഷിച്ചു വെച്ചോളൂ.
1: ശരി.
0: ഭക്ഷണത്തിൽ പൊടിച്ചു ചേർത്താൽ മതി.
1: ഇത് സക്സസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ.
0: ഒപ്പം എന്റെ പ്രാർത്ഥനയും.
1: അങ്കിൾ പറഞ്ഞതിന്റെ അർത്ഥം?
0: മനസാക്ഷി മരവിച്ച അങ്കിളിനെ നിന്നെ രക്ഷിക്കാനാവും. ഒരു ഡോക്ടർക്ക് അതിന് കഴിയില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചു പോവുകയാണ്. വെറുതെ
1: എനിക്കൊന്നും മനസ്സിലായില്ല അങ്കിളെ.
0: ആ സാഹസത്തിനും കൂടി നീ ഇപ്പോൾ ശ്രമിക്കണ്ട. സമാധാനത്തോടെ പോയിക്കോളൂ. എന്താ ഇത്? ഓ, ഫീസ്.
1: അത് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്ര അങ്കിളെ. ഇതിവിടെ ഇരിക്കട്ടെ. ശരി, ഞാൻ ഇറങ്ങാം.
0: ഓക്കേ.

0: ഇവിടെ ആരുമില്ലേ? സൂദ്രേ സൂദ്രേ,
1: ഞാൻ ഇവിടെ തന്നെയുണ്ട്. ആ ആയിഷത്താത്തിയോ?
0: ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അല്ല, ഇന്നലെ അമ്പലത്തിൽ പോയില്ലേ?
1: ഇല്ല.
0: എന്തേ സുഖല്ല അതിനോ?
1: ആ ഒരു വയ്യായിക.
0: പ്രസറിന് മരുന്ന് കുടിക്കണില്ലേ?
1: താത്ത എങ്ങനെയറിഞ്ഞു ഞാൻ അമ്പലത്തിൽ പോയില്ലാന്ന്?
0: അതോ, നമ്മൾ ഇന്നലെ വീട്ടിലൊന്ന് പോയിനു. അപ്പോഴെന്റെ ദമയിൽ നിന്നുണ്ട് അന്നയും കാത്ത് ആൽത്തറിന്റെ അടുത്ത് നിൽക്കുന്നു. കുറച്ചേരം നമ്മളൊന്ന് നിന്നു, കാറ്റും കോളും കണ്ടപ്പോ നമ്മൾ പോന്നു.
1: ദമയന്തി ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാവും, ഞങ്ങൾ ഒരുമിച്ച് പോണതല്ലേ, അതുകൊണ്ടാവും കാത്തു നിന്നത്. ഹോ, എവിടെ വെച്ചോന്നറിയില്ല, കണ്ണട തരച്ചില്ലായിരുന്നു. അപ്പൊ അതില്ലാണ്ട് എനിക്ക് പോവാൻ പറ്റില്ലല്ലോ. കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കല്ലേ റോഡ് മുഴുവനും, അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പോണ്ടാന്ന് വെച്ചു.
0: എന്നിട്ട് കണ്ണട കിട്ടിയോ?
1: കിട്ടി, ശ്രീക്കുട്ടൻ കൊണ്ടുപോയതായിരുന്നു ഫ്രെയിം മാറ്റാൻ.
0: എന്റെ മരുവള് ഇവിടെ ഇല്ലേ, ഉറങ്ങേ ഇരിക്കൂലേ?
1: അല്ല താത്ത, അവള് ഡോക്ടറെ കാണാൻ പോയതാ.
0: എന്തേ ഓക്ക്?
1: ഒരു തലവേദനയും കാൽകഴപ്പോ എല്ലാം ഉണ്ട് അവൾക്ക്.
0: പിന്നെ അനക്കൊന്ന് പോയിക്കൂടായിനോ?
1: വിളിച്ചതാ അവളെ, ഞാൻ പോവാഞ്ഞിട്ടാ.
0: ഹോ, ഒരു ദിവസം എന്നെ കാണാതെ നിൽക്കാൻ ഞമ്മക്ക് കഴിയൂല, അതുകൊണ്ടാ ദിവസം ഇവിടെ വരുന്നെങ്ങനെ.
1: അതിനിപ്പോ എന്തേണ്ടായി താത്ത?
0: എന്തിനാ എപ്പോഴും ഇങ്ങനെ വരുന്നേന്ന് ഊക്കൊരു തോന്നലുണ്ടാകൂലേ എന്ന് ഞമ്മള് ചിന്തിക്കേ.
1: ഹേ, ബഹുമാനം കാണിച്ചില്ലെങ്കിലും അലീനയ്ക്ക് ആരോടും ഒരു ഇഷ്ടക്കേടുമില്ല താത്ത. നിങ്ങളുടെയൊക്കെ സ്നേഹവും സന്തോഷവും അനുഭവിക്കുമ്പോ എല്ലാ വിഷമങ്ങളും ഞാൻ മറന്നു പോവാണ്.
0: അപ്പൊ അനക്കും കുറെ ദുഃഖങ്ങളുണ്ടെന്ന് ഞമ്മള് മനസ്സിലാക്കിക്കണേ, സമ്മതിച്ചരൂലെങ്കിലും.
1: ഇവിടുത്തെ എല്ലാ പണികളും അവൾ ഒറ്റയ്ക്കല്ലേ ചെയ്തു തീർക്കണത്? അപ്പൊ ഒരു മുഷിച്ചിലൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ടാവും, അതൊന്നും സാരില്ല താത്ത, ഒക്കെ ക്ഷമിക്കും, കുട്ടികളല്ലേ.
0: അനക്ക് ബേജാറൊന്നും തോന്നണ്ട, ഞമ്മള് പറഞ്ഞേ ഉള്ളൂ. ചിലക്കൊരു ബടക്ക് സ്വഭാവം ഓക്ക്, ബൈക്ക കണ്ടാലൊന്നും നോക്കൂല്ല, ഒന്ന് ചിരിക്കൂല്ല.
1: പരസ്പര സ്നേഹവും വിശ്വാസവും കൈമോശം വന്ന പുതുതലമുറയോട് ക്ഷമിക്കണമെന്ന് പറയാനല്ലേ കഴിയൂ?
0: അല്ല, എന്റെ മരോള് ഇതുവരെക്കും എത്തിയില്ലല്ലോ.
1: ആ ഇല്ല, ഡോക്ടർ അടുത്ത് പോയതല്ലേ. ആ പറഞ്ഞു തീർന്നില്ല, മോളെ എത്തിയല്ലോ. എന്താ മോളെ വൈകിയത്?
2: അവിടെ നല്ല തിരക്കായിരുന്നു അമ്മേ, പിന്നെ ശ്രീയേട്ടൻ ഓഫീസിലേക്ക് പോയി.
1: ഡോക്ടർ എന്തു പറഞ്ഞു?
2: അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു.
0: മോളെത്തിയില്ലേ, ഇനി നമ്മൾ പോട്ടെ.
2: ആയിഷമ്മ ഇരിക്ക, ഞാൻ ചായ എടുക്കാം.
0: ഇപ്പം വേണ്ട, ഇമ്മളി നേരായി ഇമ്മച്ചി വന്നിട്ടേ.
2: ആയിഷമ്മ അവിടെ ഇരിക്കേ, ഞാൻ വേഗം വരാം.
0: ആർക്കും പൊടി കിട്ടാത്തൊരു കൽബ എന്റെ മരുവക്ക്.
1: അവളൊരു പാവം കുട്ടിയാണ്. അതില്ലേ താത്ത,
0: പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഞമ്മക്കറിയാം. ഞമ്മൾ പോണു.
3: നവപൂജിതം നാടകം ആദ്യ ഭാഗം ഇവിടെ വരെ.

രചന പത്മിനി എൻ എം ചിട്ടിക്കുളം. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: സുഭദ്ര സാവിത്രി ശ്രീധരൻ, ആയിഷുമ്മ നിലമ്പൂർ ആയിഷ, അലീന എ എൻ ജഷിതകുമാരി, നർമ്മദ സി കെ ആശാലത, ഡോക്ടർ മണിയൂർ രവി, ശ്രീകുമാർ പ്രദീപ് ഗോപാൽ. സംവിധാനം മാത്യു ജോസഫ്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. അടുത്ത ആഴ്ച ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കൈലാസ് മാനസ സരോവർ യാത്രയുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ പ്രചരിക്കുന്ന വ്യാജ അറിയിപ്പുകൾക്കും പരസ്യങ്ങൾക്കുമെതിരെ ജാഗ്രത പുലർത്തണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കൈലാസ് മാനസ സരോവർ യാത്രയുടെ ഔദ്യോഗിക പോർട്ടൽ KMY.gov.in മാത്രമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ നിപ്പ ഷിഗല്ല ജാഗ്രത തുടരുന്നു. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ 145 പേരെ അറസ്റ്റ് ചെയ്തു. MDMA മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. അഫ്ഗാനിസ്ഥാനെതിരായ ഒന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 195 വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ സമാപിക്കുന്നു.

രഞ്ജിനി. എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യ ഗാനം കേൾക്കാം, മധുവിധു എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കറും ദിവ്യ എസ് മേനോനും പാടിയത്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: സാഗരം സാക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുന്നജേരിയുടെ വരികൾ, ശരത്തിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വാവൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: തലയാട് നിന്നും ബിജു ആവശ്യപ്പെട്ട ഗാനം, ഒ എൻ വി കുറുപ്പിന് വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം, വൈശാലി എന്ന ചിത്രത്തിനു വേണ്ടി ലതികയും ദിനേശും പാടിയത്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: കൂത്താളിയിൽ നിന്നും ശ്രുതി പ്രജീഷ് ആവശ്യപ്പെട്ട ഗാനം മൈബോസ് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും മഞ്ജരിയും പാടിയത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. മുല്ലനേഴിയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വടകരയിൽ നിന്നും ശ്രീദേവ് ശ്രീപാർവ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: കക്കോടിയിൽ നിന്നും രാധ ആവശ്യപ്പെട്ട ഗാനം, ഉമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ജിക്കി പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്ര പാടിയത് ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കാവുംവട്ടത്ത് നിന്നും ഇസ ഐറിൻ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: മനു അങ്കിൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, ചിത്രയും എം ജി ശ്രീകുമാറും പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മേപ്പയൂരിൽ നിന്നും വർണിക വിനോദ്.

കുറ്റ്യാടിയിൽ നിന്നും റിജില സുരേന്ദ്രൻ, വൈഗാലക്ഷ്മി, വേദസ് കൃഷ്ണ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം നന്ദനം എന്ന ചിത്രത്തിലേത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം ചിത്ര പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പെരുമണ്ണയിൽ നിന്നും നിത്യ ആവശ്യപ്പെട്ട ഗാനം, ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സുജാതയും പാടിയത്, കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ഒള്ളൂരിൽ നിന്നും ശരണ്യ ആവശ്യപ്പെട്ട ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്ററുടെ സംഗീതം. മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

അത്തോളിയിൽ നിന്നും സിനി ആവശ്യപ്പെട്ട ഗാനം, സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം, ഹരിചരണും മൃദുല വാര്യരും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, ചിത്രം പട്ടം പോലെ.